മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, കന്നി 12, 2026 സെപ്റ്റംബർ 28 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. പ്രതികൂല സാഹചര്യങ്ങളാണ് പലരുടെയും അനന്ത സാധ്യതകൾക്ക് വിലങ്ങുതടിയാകുന്നത്. പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവർക്ക് മാത്രമേ സ്വന്തമായി പ്രതിരോധം രൂപപ്പെടുത്താൻ കഴിയൂ. സങ്കടങ്ങൾ ഇല്ലാത്തവരുടെ സന്തോഷം അപൂർണമാണ്. കരഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ചിരിയുടെ ആഴം മനസ്സിലാകൂ. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ സാധ്യത ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ ജീവിതത്തിന് പുതിയ രൂപവും ഭാവവും ഉണ്ടാകും. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം. 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. 1:30 സമാഗമം. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 28. പെൻസിലിൻ കണ്ടെത്തിയതും ഇന്ത്യയുടെ ആദ്യ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹം ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചതും ആദ്യത്തെ കളർ ടെലിവിഷൻ വിപണിയിൽ ഇറങ്ങിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 28-നായിരുന്നു. സെപ്റ്റംബർ 28-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 28. ഇന്ന് ലോക പേവിഷബാധ പ്രതിരോധ ദിനം. പേവിഷ വാക്സിൻ കണ്ടുപിടിച്ചതിലൂടെ ശ്രദ്ധേയനായ ലൂയി പാസ്റ്ററിന്റെ ചരമദിനത്തിന്റെ സ്മരണാർത്ഥം ഇന്ന് ലോക പേവിഷബാധ പ്രതിരോധ ദിനം ആചരിക്കുന്നു. സ്കോട്ടിഷ് ജീവശാസ്ത്രജ്ഞനും ഔഷധശാസ്ത്രജ്ഞനുമായ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടെത്തിയത് 1928 സെപ്റ്റംബർ 28-നായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹം ആസ്ട്രോസാറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28-നായിരുന്നു. പ്രപഞ്ചത്തിലേക്ക് ഇന്ത്യ തുറന്നുവെക്കുന്ന കണ്ണ് എന്നാണ് ആസ്ട്രോസാറ്റിനെ അറിയപ്പെടുന്നത്. സ്വകാര്യ മേഖലയായ സ്പേസ് എക്സ് ആദ്യത്തെ ശൂന്യാകാശ പേടകമായ ഫാൽക്കൺ 1 വിക്ഷേപിച്ചത് 2008 സെപ്റ്റംബർ 28-നായിരുന്നു. സ്കാംജെറ്റ് റോക്കറ്റ് എഞ്ചിന്റെ പ്രഥമ പരീക്ഷണം ISRO വിജയകരമായി നിർവഹിച്ചത് 2016 സെപ്റ്റംബർ 28-നായിരുന്നു. ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ കളർ ടെലിവിഷൻ വിപണിയിൽ ഇറങ്ങിയത് 1951 സെപ്റ്റംബർ 28-നായിരുന്നു. സൂപ്പർ മൂണും ഗ്രഹണചന്ദ്രനും ഒരുമിച്ചു വന്ന അപൂർവ കാഴ്ചയ്ക്ക് ലോകം സാക്ഷിയായത് 2015 സെപ്റ്റംബർ 28-നായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന രക്തസാക്ഷിയായ ഭഗത് സിംഗിന്റെ ജന്മദിനമാണ് ഇന്ന്. 1907 സെപ്റ്റംബർ 28-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ലയർപൂർ ജില്ലയിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദിന്റെ ചരമദിനമാണ് ഇന്ന്. 1983 സെപ്റ്റംബർ 28-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്. ഉപമുഖ്യമന്ത്രി, മന്ത്രി, ലോക്സഭാംഗം തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇന്ന്. ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി KA തുളസി. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ഇന്ന്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 38 വാർഡുകളിലേക്കായുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആഗസ്റ്റ് 19 പ്രസിദ്ധീകരിച്ച പുതുക്കിയ പട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. കൊച്ചിയിലെയും കോഴിക്കോടെയും ഓരോ കോർപ്പറേഷൻ വാർഡുകൾ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓരോ മുനിസിപ്പൽ വാർഡുകൾ, തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലെ ഓരോ ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് നടക്കും.
1: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെയും പോലീസിന്റെയും സംയുക്ത നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. തൂഫാൻ ഔദ്യോഗിക പതാക ഉയർത്തുന്ന രമേശ് ചെന്നിത്തല സംസ്ഥാനതല തൂഫാൻ ജനജാഗ്രത സമിതിയും ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സോളാർ പവർ പ്ലാന്റും ഇന്റഗ്രേറ്റഡ് കാർഗോ കോംപ്ലക്സും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ സ്വീകരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75 വാർഷികാഘോഷം ചേംബർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉച്ചകഴിഞ്ഞ് തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയവും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടിയിലും VD സതീശൻ പങ്കെടുക്കും.

0: ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. അഞ്ചലിൽ ആരംഭിച്ച സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്ന തരത്തിൽ ഘട്ടങ്ങളായാകും ഭവന പദ്ധതിയുടെ തുക നൽകുക. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമായി പ്രത്യേക ധനസഹായ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ് ദിനത്തിൽ ഇതിനകം 370 കോടിയോളം രൂപ വിതരണം ചെയ്തുവെന്നും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും AI അടക്കം ആധുനിക സാങ്കേതിക കോഴ്സുകൾ ഉടൻ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ആരംഭിക്കാനിരുന്ന 3 ദിവസത്തെ ദേശീയ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ 3 ദിവസത്തെ ഖത്തർ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ദോഹയിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 11th വാർഷിക യോഗത്തിൽ അവർ പങ്കെടുക്കും. ജോർദാൻ, സ്വിറ്റ്സർലാൻഡ്, അൾജീരിയ, സൌദി അറേബ്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി നിർമ്മല സീതാരാമൻ ഉഭയകക്ഷി ചർച്ച നടത്തും. ഈ വർഷത്തെ റാബിവിള ക്യാമ്പയിൻ സംബന്ധിച്ച 2 ദിവസത്തെ ദേശീയ കാർഷിക സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അടുത്ത റാബി സീസണിലെ പ്രധാന മുൻഗണനകളും ഒരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിന് കൃഷി കർഷക ക്ഷേമ വകുപ്പാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കാർഷിക ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത, സുസ്ഥിരത, കർഷകരുടെ വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഏകോപനം ശക്തിപ്പെടുത്തുന്നതിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്ന വികാരം മാനവികതയുടേതാണെന്നും അത് മനുഷ്യത്വത്തിന്റെ വികാരമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി സംഘടിപ്പിച്ച 3 ദിവസത്തെ ഹാർമണി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹുസ്വരത ഇല്ലാതായാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാശത്തിലെത്തിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കർഷക സുരക്ഷ, വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നടത്തും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷനാകും. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. KSRTCയുടെ ബസ് ശേഖരം നവീകരിക്കുന്നതിനും പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ബസ്സുകൾ വാങ്ങാൻ MLA ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ ഗവൺമെന്റ് പ്രത്യേക അനുമതി നൽകി ഉത്തരവിറക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ നിയമസഭാ മണ്ഡല ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു MLAക്ക് പരമാവധി 3 ബസ്സുകൾ വരെ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയത്. വാങ്ങുന്ന ബസ്സുകളുടെ സീറ്റുകളുടെ എണ്ണം, ഇന്ധന വിഭാഗം എന്നിവ KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്ന് ലോക റാബീസ് ദിനം. ആദ്യ റാബീസ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററിന്റെ ചരമദിനമായ September 28 എല്ലാ വർഷവും റാബീസ് ദിനമായി ആചരിക്കുന്നത്. പേ വിഷബാധയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കരുത്തോടെ ഒരുമിച്ച് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4th ഇന്ന് തുടക്കമാകും. 1 മാസം നീളുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിക്കും. കൊല്ലത്ത് നിന്ന് നീരജ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ പേവിഷബാധ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ September 28 മുതൽ October 27 വരെയാണ് തീവ്രയജ്ഞ വാക്സിനേഷൻ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജന്തുജന്യ രോഗങ്ങളിൽ മനുഷ്യർക്ക് ഏറ്റവും ഭീഷണിയാകുന്ന ഒന്നാണ് പേവിഷബാധ. സസ്തനികളെ ബാധിക്കുന്ന ഈ മാരക വൈറസ് പ്രധാനമായും മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. വളർത്തുമൃഗങ്ങൾക്കും നായ്ക്കൾക്കും കൃത്യസമയത്ത് വാക്സിൻ നൽകിക്കൊണ്ട് രോഗവ്യാപനം പൂർണ്ണമായും തടയുകയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ലക്ഷ്യം. വാക്സിനേഷൻ ക്യാമ്പയിനിൽ വളർത്തുമൃഗ ഉടമകളും പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ ആൻസി സോജൻ, 200 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ ഹരിതഭദ്ര, വനിതകളുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ അനഹത് സിംഗ്, 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ പരുൾ ചൌധരി എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. വനിതകളുടെ വിജയം അവരുടെ കഴിവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുരുഷന്മാരുടെ സിംഗിൾ സ്ക്വാഷ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ അഭയ സിംഗ്, ഡെക്കാത്രോൺ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ തേജസ്വിൻ ശങ്കർ, ഹൈജമ്പ് ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ സർവേഷ് അനിൽ കുഷാരെ എന്നിവരെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. ഓരോ വെല്ലുവിളിയും ഏറ്റെടുത്ത് മുന്നേറാനും രാജ്യത്തിനായി ഇനിയും അഭിമാനകരം.

0: മായ നേട്ടങ്ങൾ കൈവരിക്കാനും താരങ്ങൾക്ക് കഴിയട്ടെ എന്ന് അവർ ആശംസിച്ചു. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. നിഷിലെ കൊറോഗി സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ക്വാർട്ടർ ഫൈനലിൽ നേരിട്ടെത്തിയ ഇന്ത്യൻ ടീം സ്വർണ്ണ മെഡൽ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. തിരുവനന്തപുരത്ത് 8 wicketsനാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 50 oversൽ 7 wicket നഷ്ടത്തിൽ 295 runs എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 41.4 oversൽ 300 runs എടുത്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഫോഴ്സ കൊച്ചി എഫ് സിക്ക് ജയം. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മലപ്പുറം എഫ് സിയെ എതിരില്ലാത്ത 1 goal തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി എഫ് സിയുടെ വിജയം. 1 October തൃശൂർ മാജിക് എഫ് സിക്കെതിരെയാണ് കൊച്ചിയുടെ അടുത്ത മത്സരം. കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ വർഷത്തെ സ്പോർട്സ് കോൺവൊക്കേഷൻ ഇന്ന് സർവകലാശാല EMS സെമിനാർ കോംപ്ലക്സിൽ നടത്തും. മന്ത്രി OJ ജിനീഷ് ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സർവകലാശാല ഖേലോ ഇന്ത്യ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കായിക താരങ്ങൾക്ക് കേശവാർഡ്, സ്കോളർഷിപ്പ്, സ്പോർട്സ് കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. ഈ വർഷത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നവംബർ 21 നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ വയനാട് ജില്ലകളെ ചുരമില്ലാതെ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയ്ക്കായി ആവശ്യം ശക്തമായതോടെ മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂരിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 mi ചുരമില്ലാ പാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. നിലവിലെ വയനാട്ടിലേക്കുള്ള പാതകളായ പാൽചുരം റോഡിലും നെടുമ്പൊയിൽ ചുരം റോഡിലും മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ സാധാരണമാണ്. പാൽചുരം റോഡിന്റെ നവീകരണത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും റോഡ് വീതി കൂട്ടാനാവാത്ത സ്ഥിതിയുണ്ട്. ഈ
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വർണ്ണ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഡാറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കിയത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138ാം പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
1: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കേക്ക് ചോട്ട് പർ പൂരി ദുനിയാക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയ ഉദാഹരണ പ്രസ്തുത് കിയാ താ. बीते एक दशक में बालाकोट की एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक भारत ने बार बार ये स्पष्ट संदेश दिया है कि अगर आतंकवादी भारत पर आंख उठाएंगे तो उसका करारा जवाब दिया जाएगा.
0: ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിന്റെയും ഭൂപ്രദേശം കയ്യേറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാജ്യസുരക്ഷയ്ക്കോ തന്ത്രപ്രധാന പരമാധികാരത്തിനോ ഭീഷണിയുണ്ടായാൽ അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി

0: രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം പ്രോസസിംഗ്, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷകർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ 11 പ്രാദേശിക ഭാഷകളിലും ഈ പോർട്ടൽ ലഭ്യമാകും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 വാർഡുകളിലേക്കുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓഗസ്റ്റ് 18 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർപട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ക്രിക്കറ്റിൽ ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 296 റൺസിന്റെ വിജയലക്ഷ്യം 50 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യ മറികടന്നത്. സെഞ്ചുറികൾ നേടിയ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് ആണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 74 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി ഏകദിനത്തിൽ 15,000 റൺസ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. പരമ്പരയിലെ 2 മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ജപ്പാനിലെ കൊറോഗെ സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ജപ്പാനെ തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടറിൽ എത്തിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് ഇരട്ട വെള്ളി മെഡൽ ലഭിച്ചു. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുമായി ഇന്ത്യ 12 സ്ഥാനത്താണ്. വരുന്ന റാബി സീസണിന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയാണ് ദേശീയ റാബി കാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭരതയും ഉൽപാദന വളർച്ചയും സുസ്ഥിര കാലാവസ്ഥ പ്രതിരോധ കൃഷി, ഡിജിറ്റൽ അഗ്രികൾച്ചറും സാമ്പത്തിക സഹായങ്ങളും എന്നിവ ഉൾപ്പെടെ 3 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. തുടർന്ന് ചർച്ചകളിലെ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് വിലയിരുത്തലുകൾ നടക്കും. കൂടാതെ സംസ്ഥാന കാർഷിക മന്ത്രിമാർക്ക് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സമ്മേളനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആന്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷൈനി മാത്യു ശുചിത്വ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119 ജന്മവാർഷികം രാജ്യം ഇന്ന് ആചരിക്കുന്നു.

0: വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ് ഗുരുവിനും സുഖ്ദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി ജീവൻ ബലി നൽകുകയായിരുന്നു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേ വിഷബാധ പ്രതിരോധ ദിനം. പേ വിഷബാധ തടയുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭയാനകമായ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേ വിഷബാധ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഒന്നിച്ചു കൂടുതൽ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആദ്യമായി പേ വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് രസതന്ത്രജ്ഞനും മൈക്രോ ബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് സെപ്റ്റംബർ 28. കാലാവധി പൂർത്തിയാകാൻ 7 മാസം ബാക്കി നിൽക്കെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ഉജിച്ച് രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത രാഷ്ട്രീയ അനുഭാവിയാണ് ഉജിച്ച്. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ അന ബ്രനാബിച്ച് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുനർവട്ടം തുടരുകയാണ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
7: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You're listening to Radio Swandanam 90.4 FM.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: പാറു നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ

കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിരായനോടൊപ്പം.
1: പാർവതിയാണ്.
0: അപ്പൊ പാർവതിയുടെ വിവാഹത്തിന് ശേഷമുള്ള എന്റെയും പാർവതിയുടെ ആദ്യത്തെ കോംബോയാണിത്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എല്ലാ പ്രാവശ്യവും പോലെ ഒരു മടിയിലൊക്കെയാണ് തുടങ്ങുന്നത്, എങ്കിലും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം തുടങ്ങാം. അപ്പൊ നമ്മുടെ കൂടെ പ്രിയപ്പെട്ടവരും ചേരുക അല്ലെ. നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്തായാലും സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾ സാധാരണ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അപ്ഡേഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ട് പവർ കട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 1 ഒക്ടോബർ മുതൽ അതിനൊരു മാറ്റമുണ്ടാകും, പവർ കട്ടിൻ്റെ പ്രതിസന്ധി മാറുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുകയാണ് നല്ല കാര്യം. പക്ഷേ ഞങ്ങളുടെ ആ പരിസരത്ത് ഇന്നലെയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, വൈദ്യുതി ക്ഷാമത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ മാറട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണല്ലേ. യെസ്. അപ്പോൾ അതുപോലെ തന്നെ മെയിനായിട്ടും പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെ ആയിരിക്കും, ഏകദേശം ഒരു ഇന്ന് 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ബാങ്കുകൾക്ക് അല്ലേ അവർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് പിൻവലിച്ചിരിക്കുകയാണല്ലേ ഇപ്പോൾ.
1: അതെ, ബാങ്ക് ജീവനക്കാർ തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തേക്ക് നടത്താനായിട്ടായിരുന്നു പണിമുടക്ക് നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അന്നേ ദിവസം കുറേ അപ്ഡേഷൻസ് ഒക്കെ നമുക്കുണ്ടായിരുന്നു. ATM ഒരുപാട് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, പ്രത്യേക ചാർജുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ആ പണിമുടക്കൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി മുതൽ നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ സാധാരണക്കാർക്ക് ഈ ഒരു ബാങ്ക് പണിമുടക്കൊന്നും വലുതായിട്ട് ബാധിക്കില്ലായിരിക്കും. കാരണം എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ജോലിക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്,
0: മാറ്റി വെച്ചിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഒരു സമരം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ബാങ്കുകളുടെ പ്രവൃത്തി ദിനം 5 ആഴ്ചയിൽ മാറ്റുക എന്നതായിരുന്നു സംഘടനകൾ നടത്തിയിരുന്ന ഏറ്റവും മെയിൻ ആയിട്ട് അവർ പറഞ്ഞിരുന്ന കാര്യം. പിന്നെ നിലവിലെ 2-ഉം 4-ഉം ശനിയാഴ്ചകളിലാണ് ബാങ്കുകൾക്ക് അവധിയുള്ളത്. ഇതിന് പുറമെ തന്നെ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ദേശീയ പെൻഷൻ പദ്ധതിയിലുള്ള ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറാൻ അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു യൂണിയൻ മുന്നോട്ട് വച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സമരം അവർ പിൻവലിച്ചിരിക്കുകയാണ്. ഇനി അത് പിന്നീടുള്ള അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ 2 സൈഡുകളും തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ ചില സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ തൊഴിലിനും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇത്ര ദിവസം അവധി കിട്ടുന്നില്ല, ഇത്ര പ്രശ്നങ്ങളുണ്ട്, ഇത്രയും സ്ട്രഗിളുണ്ട് അല്ലേ, എല്ലാ ജോലിക്കും ഉണ്ട്. ഒരു എന്താ പറയുക, ചെറിയൊരു ജോലി തൊട്ട് വലിയ രീതിയിൽ, ഇപ്പം നമ്മൾ നമ്മുടെ നല്ല രീതിയിൽ പൊസിഷൻ നിൽക്കുന്നവർക്ക് വരെ ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഏറ്റവും ദുർഘടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ രാവിലെ തന്നെ ഇത് ഈ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതാണ് അവർ പറയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതിനോട് പാർവതിയുടെ ഒരു അഭിപ്രായം എന്താണ്?
1: എൻ്റെ

0: അഭിപ്രായം
1: പറയാം. നമ്മൾ എല്ലാ തലത്തിലും നോക്കണമല്ലോ. അപ്പൊ നമ്മളും വർക്കിംഗ് ചെയ്യുന്നവരാണ്. അപ്പൊ ഓരോ തരത്തിലും അവർക്ക് എങ്ങനെയാണോ മാനസികാവസ്ഥ എന്നുള്ള രീതിയിലും കൂടെ ചിന്തിച്ചിട്ട് അതിന് പറ്റിയ ഒരു തീരുമാനം എടുക്കുക. അതോടൊപ്പം നമ്മൾ പൊതുജനങ്ങൾക്കാണ് എപ്പോഴും ബാങ്ക് അല്ലേ, അവരെയും ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഇപ്പൊ 5 ദിവസം ആകുമ്പോൾ കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് പൊതുജനങ്ങളാണ്. അപ്പൊ അതിലും കൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക എന്നുള്ളതും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
2: അതെ, അപ്പൊ എല്ലായിടത്തും തൊഴിൽ മേഖലയിൽ എല്ലായിടത്തും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് എങ്ങനെയാണ് ഒരു നടപടി എടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പ്രോപ്പറായിട്ട് പോകാം അല്ലേ. അപ്പോൾ ഒരു ഇന്ന പെർട്ടിക്കുലർ ജീവനക്കാർക്ക് മാത്രം ഈ ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ഇപ്പോൾ ബാങ്ക് ജീവനക്കാരുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഉന്നതിയിൽ അല്ലേ, ഏറ്റവും മാനേജർ ആ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്നവർക്കൊന്നും അത്ര പ്രശ്നങ്ങൾ കാണില്ല. പക്ഷേ തൊട്ട് താഴെ ഗ്രേഡിൽ നിൽക്കുന്നവർക്കെല്ലാം വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഏകദേശം ആ ഓക്കെ ആണ് എന്ന് തോന്നാം. പക്ഷെ എല്ലാ കാറ്റഗറിയിലും അങ്ങനെ ആവണമെന്നില്ല. സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അല്ലേ, നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലേ.
1: എല്ലാ തരത്തിലും ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനല്ലേ. ഇപ്പൊ ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ജീവനക്കാർ മാത്രം ഉൾപ്പെടുന്നതല്ല, പൊതുജനങ്ങളുണ്ട്. അതോടൊപ്പം ബാങ്ക് എന്നല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു മീഡിയ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ലീവ് ഇല്ല മീഡിയക്ക്. അതേപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ അതിന് വേണ്ടി ഫുൾ ഇൻവെസ്റ്റ് ചെയ്താലേ നമ്മൾക്ക് അതിൻ്റെ ഔട്ട് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 24 hours വർക്ക് ചെയ്യുന്നവരുണ്ടാവും, മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലൊക്കെ ആണെങ്കിൽ 24 hours വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ തരത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ കംഫർട്ട് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഔട്ട് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത്. നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടരുത് എന്നും കൂടെ ഒരു കാര്യം കൂടെ നോക്കിയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിയൊക്കെ അറിയാം. ഇപ്പോൾ തൽക്കാലം പണിമുടക്കൊക്കെ അവരിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് നമ്മളിങ്ങനെ അറിയുന്നത്
2: തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് മുൻപുള്ള ഒരു അപ്ഡേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 28 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ബാങ്ക് ജീവനക്കാർ ഇതുപോലെ പണിമുടക്ക് നടത്തും. പക്ഷെ അത് താൽക്കാലികമായി അവർ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു അറിയിപ്പുണ്ട് അല്ലേ.
1: അപ്പോൾ അറിയിപ്പുള്ളതോടുകൂടി ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്, ATM ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം എല്ലാവരും കൈകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ യെസ്, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെപ്റ്റംബർ തീരാറായി, അതിൽ ശ്രദ്ധിച്ചിരുന്നു.
2: അതെ, എത്ര പെട്ടെന്നാണ് ഓടിയത് ഈ ഒരു മാസം. എല്ലാ മാസങ്ങളും അത് തന്നെയാണ്, എല്ലാ ദിവസങ്ങളും വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുക,
1: ഓണം കഴിഞ്ഞ പോലൊരു ഫീലേ ഉള്ളൂ.
2: അതെ, ഓണം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാ, നമ്മുടെ ഈ ഒരു എന്താ കുട്ടികൾക്കൊക്കെ പുസ്തകം പൂജ വെക്കുന്ന ആ ഒരു ടൈമിലേക്ക് കടക്കുകയാണ്.
1: അതെ, ഇങ്ങനെ ഓരോ മാസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ 2026 തീരാറായി വരുമ്പോൾ ഒരു വിഷമമൊക്കെ.
2: അതെ, തീർച്ചയായിട്ടും.
1: കുറച്ച് അത്യാവശ്യം എനിക്ക് നല്ലൊരു വർഷമായിരുന്നു 2026 എന്ന് പറയുന്നത്.
2: എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എല്ലാവരും, എങ്കിലും മാക്സിമം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദിവസങ്ങളും മാസങ്ങളും എല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: നമുക്കൊക്കെ പ്രായം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.
2: പാർവതി അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കല്ലേ.
1: പ്രായം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പ്രായം ഇങ്ങനെ കൂടിക്കോട്ടെ, നമ്മുടെ സന്തോഷവും നമ്മുടെ ആ ഒരു എനർജി ഒക്കെ അങ്ങനെ തന്നെ അങ്ങ് പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
2: തീർച്ചയായിട്ടും. അതായത് പാർവതി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, 2026 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് നമ്മളിങ്ങനെ ആ പുതിയ വർഷം എന്നിരുന്നത്. പക്ഷെ അത് എവിടം വരെ ആയി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ അതൊരു 0 ആ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ചിന്തിച്ച് തുടങ്ങാം അല്ലേ. ഈ വർഷം കഴിയാറായി, അതുകൊണ്ട് ഇനി ഈ വർഷം ചെയ്യാനിരുന്ന കാര്യം അടുത്ത വർഷം ചെയ്യാമെന്ന് ചിന്തിക്കാതെ എപ്പോഴാണോ ആ ഒരു ചിന്ത വരുന്നത് അപ്പം തൊട്ട് തുടങ്ങുക അല്ലേ.
1: പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുക, അത് നടപ്പാക്കുക. അതോടൊപ്പം ആ തീരുമാനങ്ങളൊക്കെ ഉറച്ചു നിന്ന് അത് നല്ലതാകട്ടെ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടൊക്കെ അങ്ങ് പോകുക. അല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചടകുടഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊക്കെ എല്ലാവരും എണീക്കുക. ഇപ്പം സെപ്റ്റംബറൊക്കെ തീരാറായി, ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ 2026 നമ്മളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറയും. അപ്പോൾ 2027 ആവും. അപ്പോൾ നമുക്ക് ഒരു വയസ്സും കൂടെ ഒന്ന് കൂടും. അപ്പോൾ ആ വയസ്സായല്ലോ, ഇനി എനിക്ക് വയ്യാന്നൊന്നും വിചാരിക്കേണ്ട. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നയൻറ്റീസിനൊക്കെ ചെറുതായിട്ടൊന്ന് ഇച്ചിരി പ്രായം കൂടുന്ന ഒരു സമയമായി
2: തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇപ്പോഴും സ്വീറ്റ് 17 ആണ്.
1: 90സിനൊക്കെ ചെറുതായിട്ടൊരു പ്രായം കൂടും. പക്ഷെ കുഴപ്പമില്ല, 90സൊക്കെ ഇപ്പോഴും ഞങ്ങൾ പഴയ ഒരു എനർജിയിൽ നിൽക്കാൻ നമ്മുടെ 2K Kid കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: തീർച്ചയായിട്ടും 2K Kid തന്നെ ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ, ഞാനും പാർവതി എല്ലാം ഓൾമോസ്റ്റ് 90 Kids ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രഹാതുരത്വം ഉണ്ട്, അതുപോലെ തന്നെ പുതിയൊരു എനർജിയും ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
1: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചിന്തിച്ച് പോകണം എന്നാണ് നമ്മൾ
2: ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം തീർച്ചയായിട്ടും ഒരു എവർ ഗ്രീൻ, ഒരു റൊമാൻറ്റിക് ആണ് എല്ലാ രീതിയിലും.

0: നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിയദർശൻ ചിത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, കുറച്ച് നിറം കൂടുതലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹര ചിത്രം വീണ്ടും റീ റിലീസിന് ഒരുങ്ങാണ് അല്ലെ.
1: യെസ്,
0: അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നല്ലൊരു പാട്ട് കേട്ടെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം
1: ആതിരയാണ്. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം എപ്പോൾ കണ്ടാലും, ഇപ്പോൾ ടി വിയിലാണെങ്കിലെല്ലാം നമ്മൾ എപ്പോൾ

0: ആ ഒരു സിനിമയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അല്ലേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രിയദർശൻ ആ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു എവർ ഗ്രീൻ കോംബോ എന്ന് പറയാൻ സാധിക്കുന്ന മോഹൻലാലും ശോഭനയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്ത് രസമുള്ള കുറെ കുറെ കോമഡി സീൻസ് ഉണ്ട്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറെ ഫ്രെയിംസ് ഉണ്ട്. എല്ലാ രീതിയിലും ഒരു നല്ലൊരു നിറങ്ങൾ ചേർന്നിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ റീ റിലീസിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് തിയേറ്ററിക്കലായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതായിരിക്കും അല്ലെ. മോഹൻലാലിന്റെയും ആ മമ്മൂട്ടിയുടെയും അങ്ങനെ ഓൾമോസ്റ്റ് പല സിനിമകളും ഇങ്ങനെ റീ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹിറ്റ് ആവുന്നുണ്ട്. എല്ലാവർക്കും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഇഷ്ടമാണ് ഇപ്പൊ അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു റീ റിലീസിനൊക്കെ ഒരു നല്ല ചാൻസ് ആണ് ഈ ഒരു ടൈമിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒക്ടോബർ 8 റിലീസ് ആവുന്നു എന്നുള്ളൊരു വാർത്തയാണ്. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് എങ്ങനെയായിരിക്കും അത് ബിഗ് സ്ക്രീനിൽ 4K ആ ഒരു രീതിയിലൊക്കെ എത്തുന്നത് എന്ന് നമ്മളിങ്ങനെ
1: പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു രസമുള്ള ഒരു സിനിമയാണ് അല്ലേ. അതിലെ തുടക്കത്തിന്റെ പാട്ടാണെങ്കിൽ തന്നെയും പിന്നെ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ സ്ഥലങ്ങളാണെങ്കിലും ഒരു മേക്കിംഗ് അടിപൊളിയാണ്.
0: അപ്പോൾ
1: ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മികച്ച ഛായാഗ്രഹത്തിന്, അതായത് നമ്മുടെ തേന്മാവിൻ കുംഭത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ KV ആനന്ദ് ആണ് ആ സിനിമ.
0: അതില് ശോഭനയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര
1: ഇതൊക്കെ ഒപ്പിയെടുത്തതിന് വേണ്ടിയിട്ട് നമുക്ക് ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് കുറച്ചും കൂടി അടിപൊളി. അപ്പോൾ നമുക്കൊന്നും അതൊന്നും കാണാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും റീ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ
1: എല്ലാവരും പോയി പറ്റിയാലൊക്കെ കാണുക അല്ലേ.
0: ഒക്ടോബർ 8 മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേഷനിലേക്കൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് അല്ലേ. ആൻസിയുടെ അല്ലേ ആ ഒരു പ്രകടനം തീർച്ചയായിട്ടും സ്വർണ്ണ മെഡലിലേക്ക് എത്തപ്പെടുമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു. പക്ഷേ വെള്ളി മെഡലാണ് കിട്ടിയത്. പക്ഷേ അത് മനോഹരമായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കുകയാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ഒരു മലയാളി എന്ന രീതിയിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അല്ലേ.
1: ഒരു വനിതാ ലോങ് ചെമ്പിൽ ഒരു മലയാളി താരം വെള്ളി മെഡലൊക്കെ വാങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഇന്ത്യയുടെ കൊടിയൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ തോന്നാറുണ്ട് അല്ലേ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ പത്രങ്ങളിലാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മൾ ആ ന്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ ആ ഒരു വെള്ളി തിളക്കത്തിലാണ് മലയാളികൾ എല്ലാവരും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ഇന്നലെ 4 വെള്ളിയും 3 വെങ്കലവുമാണ് ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ആൻസിയുടെ കാര്യം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷവും ഇതുപോലെ ലോങ് ജമ്പിൽ വെള്ളി നേടിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം സ്വർണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കുതിപ്പ് തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും ഈ തവണയും വെള്ളിയാണ് ലഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയും ആ ഒരു എന്താ പറയുക ഒരു രീതി ഇത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പേരൻസും ഒരുപോലെ തന്നെ പറയുന്നത് ഇത് തന്നെയാണ്, അടുത്ത തവണ സ്വർണവുമായിട്ട് അത് തന്നെയായിരിക്കും എത്തുന്നത് എന്ന ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവരുടെ സംസാരം. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോഴും ആ ഒരു അവരുടെ ഇന്റർവ്യൂസ് ആണെങ്കിലും അവരുടെ റിപ്പോർട്ടുകളിലെല്ലാം ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ.
1: അതെ, അതേപോലെ തന്നെയാണ് നമുക്ക് ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. അതോ വെള്ളി കിട്ടി എന്ന് കരുതി ഒരിക്കലും വിഷമിക്കാതെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വെള്ളിയിൽ നിന്ന് സ്വർണത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നമ്മളും പങ്കുചേരുകയാണ്.
0: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ ഇന്ത്യയിൽ എന്തെങ്കിലും ഇതുപോലുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് മലയാളികൾ അതിലുണ്ടെങ്കിൽ അതിൽ അധികമായിട്ടൊരു അതിമധുരം എന്ന രീതിയിൽ വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷ നിറവിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ മെസ്സേജ് അയക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു പാർവതി കുസൃതി ചോദ്യം കൊടുക്കാത്തതുകൊണ്ടാണ് പലരും ചെറുതായിട്ടൊക്കെ അനങ്ങുന്നതും ഉള്ളു അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന രീതിയിൽ കുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിക്കുക അല്ലേ. യെസ്, ഇന്നത്തെ ചോദ്യം ഇതാണ്. ഒരു മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു പോവുകയാണ്. ഒരാൾ അകപ്പെട്ടു പോകുന്നു, ഒരു ബോയ് എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ അവിടെ ആകപ്പാടുള്ളത് ഒരു പെൻസിൽ മാത്രമാണ്, ഈ ബോയുടെ കൂടെ ഒരു പെൻസിൽ മാത്രമാണുള്ളത്. പക്ഷേ ആ ബോയ് രക്ഷപ്പെട്ടു. എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മരുഭൂമിയാണ്, ഒരു പെൻസിൽ മാത്രമുള്ള ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും രക്ഷപ്പെട്ടത് എന്നൊക്കെ ആലോചിക്കാം.
1: അതെ, പല രീതിയിലൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ അയ്യോ ജോലിക്ക് പോകണമല്ലോ, ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുന്നു, സ്കൂളിൽ കുട്ടികളെ വിടണമല്ലോ അല്ലെ, സ്കൂളിൽ പോകണമല്ലോ, കോളേജിൽ പോകണമല്ലോ എന്നൊക്കെ അങ്ങനെ വെച്ച് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അപ്പൊ ഈ സമയത്തൊന്ന് എനർജി ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുസൃതി ചോദ്യമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ അയക്കാൻ കേൾക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ആ പെൻസിൽ കൊണ്ട് ചെയ്തതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: യെസ്, അപ്പൊ നമുക്ക് മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചോദ്യത്തിന് ആൻസർ ഒക്കെ പെട്ടെന്ന് പോരട്ടെ. നമ്മുടെ ജോബി ചേട്ടന്റെ ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഒന്നിനെയും വില കുറച്ച് കാണരുത്. തെരുവിൽ കിടക്കുന്ന കടലാസ് കഷ്ണമാണെങ്കിലും ഒരു നാൾ അത് ഒരു വട്ടമായി ആകാശം

0: പറന്നുയരും, ആകാശത്ത് ഉയരും എന്ന രീതിയിൽ, തലയുയർത്തി നോക്കേണ്ടി വരും നമ്മൾ എന്ന രീതിയിൽ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശുഭദിനം, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നൊരു ഒരു പഴമൊഴി എന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ചെറിയൊരു ചെറിയ മീനും കാര്യങ്ങളും എല്ലാം നത്തോലി ചെറിയ മീനല്ല എന്ന രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അത് കറക്റ്റ് കാര്യമാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ നിസ്സാരക്കാരെന്ന് കരുതുന്ന പല ആൾക്കാരും ഒരു ലെവലെത്തി ഒരു രീതിയിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ ആരെയും നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും നമ്മൾ ബഹുമാനിക്കുക, മനസ്സിലാക്കുക അല്ലേ. ചെറിയ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിനക്ക് പറയാൻ പറ്റുന്ന ഒരിതല്ല, അല്ലെങ്കിൽ നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. നമ്മൾ ആ കുഞ്ഞുങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അവരെന്താണ് പറയുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒരു പഠനം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെയും അങ്ങനെ നിസ്സാരക്കാരായിട്ട് കാണണ്ട എന്ന് കൂടി നമ്മുടെ ജോബിച്ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ജോബിച്ചേട്ട, തീർച്ചയായിട്ടും ഒരു ശുഭദിനം കൂടി നമ്മൾ നേരാണ് അല്ലേ. അപ്പോൾ നമുക്ക് മെസ്സേജസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷീബ ചേച്ചി ആയത്തിൽ നിന്ന് അയച്ചിരിക്കുന്നു, ഹായ് മോ, ഗുഡ് മോർണിംഗ് ഫാമിലിയിൽ എല്ലാവർക്കും, എഫ് എം ഫാമിലിയിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേ, അടിപൊളിയായിട്ടിരിക്കുകയാണ്.
1: ഗുഡ് മോർണിംഗ് അല്ലേ.
0: യെസ്. അപ്പോൾ ഷീബ ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നമ്മൾ റേഡിയോയിൽ ഇടുന്നൊരു പാട്ടാണ്. ഏത് പാട്ടാന്ന് പറയും, ഇപ്പോൾ ബെത്ലഹേം യൂണിറ്റിലൂടെ വന്ന് വളരെ ഫെയിം ആയിട്ട് നിൽക്കുന്നൊരു പാട്ടാണ്. യവന കഥയിൽ നിന്നു വന്ന ആ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പ്ലേലിസ്റ്റിലൂടെ ഇങ്ങനെ ഓടുന്ന ഒരു പാട്ടാണ് അല്ലേ, നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ലൈവിനിടയ്ക്കോ അതിനുശേഷമോ പ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലൊരു പാട്ടാണ്. എപ്പോൾ കിട്ടാലും നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു പാട്ടാണ്, തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബിനീഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുടെ ജന്മദിനമുണ്ട്, ആശംസകൾ മാളു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാളു ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരാണ് അല്ലേ. അപ്പോൾ റേഡിയോ സാന്ത്വന 90.4 FM-ന്റെ ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു.
1: യെസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാനൊരു കൗതുകകരമായ ഒരു വാർത്ത കണ്ടു. അപ്പൊ എനിക്കത് ആദ്യം എനിക്ക് ചിരിയാണ് വന്നത്, പിന്നെ ഞാൻ ആലോചിച്ചു ദൈവമേ നമുക്കും ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും എന്ന് തോന്നി. അതായത് AI ചതിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ വാർത്ത കിടക്കുന്നത്. യെസ്, ഹെൽമെറ്റ് വിൽക്കാത്തതിന് ഗിറ്റാറിന് പിഴ. ഒരു അതായത് ഗിറ്റാറിനെ യാത്രക്കാരനാക്കി AI ക്യാമറ തെറ്റിദ്ധരിച്ചപ്പോൾ സ്കൂട്ടർ ഉടമയ്ക്ക് 500 രൂപ പിഴ വന്നു എന്നാണ് ആ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. അതായത് പിൻസീറ്റിൽ യാത്ര ചെയ്തിരുന്ന ആൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന കുറ്റത്തിനാണ് പിഴയടക്കാനായിട്ടുള്ള ചെല്ലാൻ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ പിൻസീറ്റിൽ ആരും ഇരുന്നിട്ടില്ല, പിന്നെ ആ ഫോട്ടോ നോക്കിയപ്പോഴാണ് അറിയുന്നത് പിൻസീറ്റിലിരുന്നത് ഒരു ഗിറ്റാർ ആയിരുന്നു. അപ്പൊ ഗിറ്റാർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഒരു പിഴ അടയ്ക്കാനായിട്ടൊരു ചെല്ലാൻ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോ AI ചതിച്ച ആശാനി എന്നൊക്കെ പറഞ്ഞിട്ടാണ്.
0: ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ല, നമ്മളെ പല സമയത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളിലും നല്ല രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഇതുപോലുള്ള ചതികളും അല്ലെങ്കിൽ അബദ്ധങ്ങളും ഒക്കെ AI-ക്കും സംഭവിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല AI-ക്കും അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: ബാംഗ്ലൂരിലാണ് ഈ സംഭവം നടന്നത്. പക്ഷെ ഇതൊക്കെ ഒരു രസകരമായ ഒരു കാര്യമാണ്, പക്ഷേ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം അല്ലേ. ഇനി മുതൽ നമുക്കും ഇതേപോലെ ഫോട്ടോസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും നോക്കുക, എന്റെ പിൻസീറ്റിലൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെല്ലാനടക്കാനായിട്ടൊക്കെ ചെല്ലാനായിട്ട്. ഒരു നമ്മൾ പറയാറുണ്ട് AI എന്ന് പറയുമ്പോൾ ശരിയാണ് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ടല്ലേ, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ഉണ്ട്. പക്ഷെ ചെറിയ മണ്ടത്തരങ്ങൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു രസകരമായ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്.
0: യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാളു ചേച്ചി ഇങ്ങനെ ബർത്ത്ഡേ നിറവിൽ നിൽക്കുകയാണ്, ഒരുപാട് മെസ്സേജസും വിഷസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു കുസൃതി ചോദ്യവും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഓണയർ സീറ്റിൽ ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പൊ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആതിര?
4: നല്ല പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാളു ചേച്ചിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അക്സ അയച്ചിരിക്കുന്നു, ഐ ആം അക്സ ഫ്രം അടിമാലി. മാളു ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സോ ക്യാൻ യു ഡെഡിക്കേറ്റ് എനി സോങ് ഫോർ ഹർ? തീർച്ചയായിട്ടും ഇന്നത്തെ സോങ്സ് എല്ലാം നമ്മുടെ മാളു ചേച്ചിക്ക് വേണ്ടി കൂടി നമ്മൾ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അടുത്തത് സുഭാഷ് അടിമാലി അയച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി മാളു ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ, ഇനിയും ഒരുപാട് നല്ല വർഷങ്ങളുണ്ടാവട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു ബർത്ത്ഡേ ആശംസകളാണ് ഇങ്ങനെ എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അയച്ചിരിക്കുന്നത് അലൻ അടിമാലി ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഐശ്വര്യ അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ മാളു, വിഷ് പറയാമോ? തീർച്ചയായിട്ടും ഹാപ്പി ബർത്ത്ഡേ വിഷ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിജു അടിമാലി അയച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട സാന്ത്വനം ത്തിന് ശുഭദിനം നേരുന്നു. ഞങ്ങളുടെ സ്നേഹമയിയായ മാളു ചേച്ചിക്ക് അനന്തകോടി ജന്മദിനാശംസകൾ അറിയിക്കണേ. അതുപോലൊരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. ബേസിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാളു എന്ന് വിളിക്കുന്ന ബേബി ചേച്ചി, ചേച്ചിക്ക് അടിമാലിയുടെ ജന്മദിനാശംസകൾ. ജന്മദിനാശംസകൾ മാളു ചേച്ചി. എൽദു അയച്ചിട്ടുണ്ട്, മാളു ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ. അങ്ങനെ അടിമാലി ബ്രദേഴ്സ് എല്ലാവരും ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എല്ലാവരും ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്, രതീഷ് അടിമാലി അയച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു പിറന്നാൾ ആശംസകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലേ? അപ്പോൾ അടിമാലിക്കാരുടെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ആഘോഷങ്ങളും നല്ല രീതിയിലൊരു വളരെ സൗഹൃദത്തോടു കൂടി ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ മാളു ചേച്ചിക്ക് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനത്തിന്റെ പിറന്നാൾ ആശംസകൾ നേരുന്നു. യെസ് ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു കടങ്കഥ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അതെ, അപ്പൊ അത് ചോദ്യം ഇതാണ്, പച്ച ബസ് ചുവന്ന സീറ്റ് കറുത്ത യാത്രക്കാർ. കടങ്കഥയാണ്, അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ആൻസേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ നമുക്കുള്ള ടാസ്ക് ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കട്ടെ അല്ലേ? യെസ്, അപ്പൊ കഴിഞ്ഞ തവണയും എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പൊ സൗമ്യ ചേച്ചി, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. സൗമ്യയാണ് അടിമാലിയിൽ നിന്ന് ഞങ്ങളുടെ മാളു ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ. ബാദുഷ അതുപോലെ അയച്ചിട്ടുണ്ട്, മാളു ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ. അപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് ഇങ്ങനെ പിറന്നാൾ ആശംസകളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ
5: നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ട്.
4: അതുപോലെ അതുപോലെ തന്നെ അടിമാലി ബ്രദേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ജസ്റ്റിനാന്ന് തോന്നുന്നു, ഡിയർ റേഡിയോ സാന്ത്വനം ടീം, ടുഡേ ഇസ് ദ ബർത്ത്ഡേ ഓഫ് അവർ ബിലോവ്ഡ് മാളു ചേച്ചി. പ്ലീസ് കൺവേ അവർ ഹാർട്ട് ഫിൽ ബർത്ത്ഡേ വിഷസ് ടു ഹർ. മേ ഷി ബി ബ്ലെസ്ഡ് വിത്ത് ഹാപ്പിനെസ്, ഗുഡ് ഹെൽത്ത്, സക്സസ് ആൻഡ് മെനി മോർ വണ്ടർഫുൾ ഇയേഴ്സ് ഹെഡ്. തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം വായിച്ചിട്ടുണ്ട് മാക്സിമം. അപ്പൊ എല്ലാവരും മാളുവിന് വേണ്ടി, മാളു ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ആ ഒരു മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 28 അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യം ഒന്നടങ്കം നമ്മൾ പല രീതിയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കൈപ്പേറിയ അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്, ചരിത്രത്തിൽ ഇടം പിടിച്ചതും നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു ചരിത്രകാരൻ തന്നെയാണ് ഭഗത് സിംഗ് അല്ലേ. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ആവേശകരമായിട്ട് ആ ഒരു രാജ്യസ്നേഹം എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പണയം വെച്ചിട്ട് പ്രവൃത്തികൾ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണ് സെപ്റ്റംബർ 28
5: എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ വിപ്ലവകാരിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പോരാടിയ അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ ലാഹോർ ജയിലിൽ വെച്ച് വധിക്കപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരുപാട് വാക്കുകൾ ഇങ്ങനെ യുവത്വം ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്.
4: അദ്ദേഹത്തിൻ്റെതാണ് വിപ്ലവം ജയിക്കട്ടെ എന്ന വാക്ക്. അദ്ദേഹമാണ് പലപ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് എന്ന രീതിയിലൊക്കെ അദ്ദേഹമാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പറയപ്പെട്ടത്. അപ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് വിരൽ ചൂണ്ടുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കുറേ കോട്സും കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്താറുണ്ട് അല്ലേ.
5: അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 23 വയസ്സായിരുന്നു. ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഈ കോട്സുകളൊക്കെ എഴുതിയിരുന്നത്. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗയിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വിപ്ലവ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1928 ലാലാ ലജ്പത് റായ്ക്കെതിരെ ബ്രിട്ടീഷ് പോലീസിന്റെ ലാത്തിചാർജ് അദ്ദേഹത്തിനെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. തുടർന്ന് ബ്രിട്ടീഷ് പോലീസിന്റെ അറസ്റ്റിലായ അദ്ദേഹം 1929 ഏപ്രിൽ 8 ബ്രിഗേഷർ ദത്തിനൊപ്പം ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ആളുകളെ കൊല്ലുക എന്നതിലുപരി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം.

0: ഇരുവരും അറസ്റ്റിലായി. ജയിലിൽ കഴിയുമ്പോൾ തടവുകാരുടെ അവകാശങ്ങൾക്കായി ഭഗത് സിംഗ് നീണ്ട നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ എഴുത്തുകളും ആശയങ്ങളും യുവാക്കളിൽ വലിയ സ്വാധീനം ഇന്നും ചെലുത്തുന്നുണ്ട്.
1: യെസ്, തീർച്ചയായിട്ടും. അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത്, ഇപ്പൊ നേരത്തെ തന്നെ പാർവതി പറഞ്ഞു, 23 വയസ്സല്ലേ, അപ്പൊ ഇത് വളരെ ചെറിയ പ്രായമാണ്. അപ്പൊ യുവത്വത്തിന് എപ്പോഴും, യുവത്വത്തിന് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ എപ്പോഴും ശ്രമിച്ചിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ കൊട്ടേഷൻസ് ഒക്കെ നമുക്കൊരു ഉണർവ് ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈ ഐ ആം ആൻ എയ്ത്തിസ്റ്റ് എന്ന ലേഖനം യുക്തിചിന്തയെയും ദാർശനിക വീക്ഷണങ്ങളെയും വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. കടുത്തൊരു വായന, അതായത് വായനയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചു എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള പുസ്തകങ്ങൾ വായിച്ചു, അതിൽ നിന്ന് മനസ്സിലാക്കി, പല രീതിയിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി എന്നുള്ളതാണ്. സോഷ്യലിസം, മാർക്സിസം, വിപ്ലവ ചരിത്രങ്ങൾ എന്നീ നിരവധി പുസ്തകങ്ങളാണ് അദ്ദേഹം നിരന്തരമായി വായിക്കുകയും അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി എഴുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ.
0: 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ലാഹോർ ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് സർക്കാർ വധിക്കുകയാണ് ചെയ്തത്.
1: അപ്പൊ ഈ ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം വഹിച്ചത് 12 വയസ്സിലാണ്. അപ്പൊ അതിൽ നിന്നാണ് അത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം തന്നെ അദ്ദേഹം എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം, ഇന്ന് നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സ്മരിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ദിവസം നമ്മൾ ഓർക്കേണ്ടത് അല്ലേ.
0: യെസ്,
1: അപ്പോൾ ഭഗത് സിംഗിന്റെ ഓർമ്മ, അതായത് ജന്മവാർഷിക ദിനമാണ് ഇന്നല്ലേ.
0: യെസ്,
1: തീർച്ചയായിട്ടും. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ, അയക്കണ്ട. വാട്സപ്പ് നമ്പർ 8848558785. സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സരസ്വതി അമ്മയൊക്കെ മെസ്സേജ് അയക്കുന്നു, കുസൃതി ചോദ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും. അപ്പൊ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരു മരുഭൂമിയിൽ ഒരു ബോയ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ആൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ ആ കയ്യിൽ ഒരു പെൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും ആ കുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ ബിനീഷ് ചേട്ടനൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ആൻസറൊക്കെ കറക്റ്റ് അയച്ചിട്ടുണ്ട്, ആദ്യം തന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും കറക്റ്റ് ആയിട്ട് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785.
0: യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളും ആ കുസൃതി ചോദ്യത്തിന്റെ ആൻസറൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ആൻസർ അറിയത്തില്ല, അതിൽ ഇതുവരെ ആൻസർ നമ്മളോട് ആരോടും പറഞ്ഞില്ല.
1: നിങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്,
0: ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ ഞാൻ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ഇന്ന് സെപ്റ്റംബർ 28 നമ്മൾ ഓരോ ദിവസവും ഓരോരോ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇന്ന് ലോക പേവിഷബാധ ദിനമാണ് സെപ്റ്റംബർ 28. എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നു. മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന റാബിസ് എന്ന മാരകമായ വൈറസ് രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. പേവിഷബാധ പ്രധാനമായും രോഗബാധിതനായ മൃഗത്തിന്റെ കടിയിലൂടെയോ ഉമിനീരിലൂടെയോ ഒക്കെ പകരാം. എന്നാൽ സമയബന്ധിതമായി ശരിയായ ചികിത്സ ലഭിച്ചാൽ ഇത് തടയാൻ കഴിയും. വളർത്തുമൃഗങ്ങൾക്ക് കൃത്യമായ വാക്സിൻ നൽകുന്നതും തെരുവു നായ്ക്കളുടെ വാക്സിനേഷനും രോഗപ്രതിരോധത്തിൽ പ്രധാനമാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ കുറേ നാൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്താണ് പട്ടി കടിച്ചാൽ നമുക്ക് പേവിഷബാധ വരും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും, കുട്ടികളോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ വീട്ടിൽ ചിലവരൊക്കെ ഒന്നും വളർത്താനായിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഒരു മടിയായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, കൃത്യമായ സമയങ്ങളിലൊക്കെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുക, അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈറസിനെ ബാധിക്കാതിരിക്കാനുള്ളൊരു ഇഞ്ചക്ഷനൊക്കെ കറക്റ്റായ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ റാബീസ് എന്ന പേവിഷബാധയെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസമൊക്കെ ആചരിക്കുന്നത്. ഇന്ന് പേവിഷബാധ ദിനമാണ്. 2026 വേൾഡ് റാബീസ് ഡേയുടെ തീം എന്ന് പറയുന്നത് സ്ട്രോങ് ടുഗദർ എന്നാണ്. അതായത് ഒരുമിച്ച് കൂടുതൽ ശക്തരായിട്ട് നമുക്ക് നിന്ന് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് തെരുവുനായ്ക്കൾ ശല്യമൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നേറി പോകേണ്ടതായിരിക്കുന്നു.
1: യെസ്, തീർച്ചയായിട്ടും. ഏകദേശം എല്ലാ പ്രാവശ്യവും ഈ ഒരു പേവിഷബാധ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിനത്തിന് ആഘോഷമായിട്ട് മാറുമ്പോൾ അതിൻ്റെ തീമിനോടൊപ്പം തന്നെ 2030 ഇതിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാവണം. അതായത് ഒരു 0 പോകണം അല്ലെ. ഈ ഒരു ബാധ ഏറ്റ് മരണപ്പെടുന്നവർ അല്ലെങ്കിൽ അത് പകരുന്നവരുടെ മാറ്റമുണ്ട്. അതെ, നായ്ക്കളിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന പേവിഷബാധ മൂലമുള്ള മരണം 0 എന്നുള്ളതാണ് ആഗോളപരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് അല്ലെ.
0: യെസ്,
1: അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് സ്ട്രോങ് ടുഗദർ എന്ന് തന്നെയാണ് ഈ പ്രാവശ്യത്തെയും 2026 മെയിൻ തീമായിട്ട് നിലനിൽക്കുന്നത്.
0: അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്ട്രോങ് ടുഗദർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. സമയം 10:45 ആയിരിക്കും.
1: യെസ്, അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നമ്മുടെ ആരായിരുന്നു നമ്മുടെ അയത്തിൽ നിന്ന്

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും.

0: ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ഓണയ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതിയാണ്. എന്തായാലും അന്ന എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഔസിപ്പച്ചൻ്റെ മ്യൂസിക്കിൽ വന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ അതിനൊരു പുനർജന്മം സംഭവിച്ചിരിക്കുകയാണ് ബെത്ലഹേം യൂണിറ്റ് എന്ന ചിത്രത്തിലൂടെ. അപ്പോൾ അതിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ എന്താ പറയുക പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാട്ട്
4: സിനിമ റിലീസായിട്ടില്ല, പക്ഷേ എന്നാലും ഇപ്പോൾ അതിങ്ങനെ എല്ലാവരും ഒരുവിധം എനിക്ക് തോന്നാം കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ പാട്ട്
3: അറിയാം. അതായത് ഇതിനു മുൻപ് ഈ പാട്ട് ഹിറ്റ് തന്നെ ആയിരുന്നു, അല്ലാതെ എന്താ അത് അണ്ടർ റേറ്റഡ് ആയിട്ട് നിന്നൊരു പാട്ടായിരുന്നില്ല. പക്ഷെ വീണ്ടും അതിനൊന്ന്
4: കുറച്ചുകൂടി ആൾക്കാരിലേക്ക് പറ്റി.
3: യെസ്, അപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് തന്നെയായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഷീബ ചേച്ചിയൊക്കെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ സ്മൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വനജാമ തിരുമുല്ല വാർത്തുന്ന മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് സാന്ത്വനം കുടുംബത്തിന്, അടിമാലിക്കാർക്കും FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. മാളുവിന് ജന്മദിനാശംസകൾ നേരുന്നു. സനോജ്, മിഠായി ഒന്നും ഇല്ലേ, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സനോജ് ഇത് കേൾക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇന്നലെ നാടകത്തിനെ പറ്റിയുള്ള പരിപാടി നല്ലതായിരുന്നു. അരങ്ങും ജീവിതം എന്ന നമ്മുടെ പുതിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. FM വളരെ ഉയരങ്ങളിലേക്ക് പോകട്ടെ പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബാങ്കുകാരെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാവണം എന്ന രീതിയിലാണ് വനജാമ എഴുതിയിരിക്കുന്നത് തോന്നുന്നു, കുറച്ച് വ്യക്തമല്ല. എന്തായാലും വനജാമയ്ക്ക് നല്ലൊരു ദിവസം കൂടി നേരാണ്. ബിനീഷ് അടിമാലയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പരാതിയാണ്, ഞാനത് വായിക്കണോ? പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വായിക്കാൻ റെഡിയാണ്, കേൾക്കാൻ പാർവതിയും റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ പാർവതി, വിവാഹത്തിന് ഒരു അടിമാലിക്കാരെ പോലും ക്ഷണിക്കാതിരുന്നത് ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇതിന് പറയാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങോട്ടത്തേക്ക് എത്തുക അല്ലേ. ഒരു ദിവസം പാർവതി വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അല്ലേ.
4: വളരെ അടുത്ത ആൾക്കാർ മാത്രം പങ്കെടുത്ത ഒരു, നമ്മുടെ ബന്ധുക്കാർ മാത്രം പങ്കെടുത്ത ഒരു ചെറിയൊരു ഫംഗ്ഷൻ ായിരുന്നു. അതുകൊണ്ടാണ് ആരെയും ക്ഷണിക്കാൻ പറ്റത്. പക്ഷെ സാരമില്ല, എല്ലാരും ഒരു ദിവസം പറഞ്ഞിട്ട് എല്ലാരും കൂടി വരും, അപ്പൊ നമുക്ക് എല്ലാരും പരിചയപ്പെടാം.
3: യെസ്, തീർച്ചയായിട്ടും ഹസ്ബൻഡുമായിട്ട് മൂന്നാറിൽ വരുമ്പോ ഞങ്ങളെ വിളിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു.
4: തീർച്ചയായിട്ടും വരുന്നുണ്ട്.
3: യെസ്, അപ്പൊ ഹായ് സനോജ് എന്നൊക്കെ നമ്മുടെ ബിനീഷ് ഏട്ടൻ അയച്ചിട്ടുണ്ട്. സനോജ് തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് നമുക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് ഒരു സ്മൈലൊക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ സരസ്വതി അമ്മ അയച്ചിരിക്കുന്നു, മോളെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. സരസ്വതി അമ്മ പറയുന്ന കാര്യം എന്താ പറയാ, മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് അയച്ചിരിക്കുന്നത്, ഞാനതൊന്ന് പറയാം. ഒരു ലെങ്തിയാണ് അയച്ചിരിക്കുന്നത്. അരങ്ങും ജീവിതം എന്ന പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു. സൺഡേയിലെ മിക്ക പ്രോഗ്രാംസിനെ പറ്റിയും പ്രോഗ്രാം സൺഡേയിൽ ഫുള്ള് കേൾക്കുന്നുണ്ട് എന്നൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, സരസ്വതി അമ്മയുടെ ഒരു റിലേറ്റീവ് ഉണ്ട് നാടകത്തിൽ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു ഓർമ്മകളിലൂടെയൊക്കെയാണ് സരസ്വതി അമ്മ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് സരസ്വതി അമ്മ. മെസ്സേജസ് അയക്കുക, അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484858785. അങ്ങനെ നമ്മളിങ്ങനെ മെസ്സേജസിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ.
4: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് റെഡ് അലേർട്ട് ആണ്. അപ്പോൾ ഇന്ന് ആ ഒരു അപ്ഡേറ്റും കൂടെ കൊടുക്കണം. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അതായത് ഇന്ന് രാവിലെ മുതൽ ഒരു 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും

0: മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നമ്മളോട് പറയുന്നത്. അപ്പൊ എല്ലാവരും മുന്നറിയിപ്പൊക്കെ കേൾക്കുക, ആരും മത്സ്യബന്ധനത്തിനൊന്നും പോകരുത്. സാധാരണയായിട്ട് ചെറിയ വള്ളങ്ങളൊക്കെ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നുണ്ട്, അപ്പൊ അങ്ങനെയൊന്നും പോകരുത്, കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ അലേർട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ ഫോണിലൊക്കെ അലേർട്ട് വരുന്നുണ്ട്. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ട്
1: കഴിഞ്ഞൊരു ഒരു 3 ദിവസം മുമ്പുള്ളത് ഒരു 2.5 സമയത്ത് ഒരു വലിയൊരു അലേർട്ട്
0: വന്നിരുന്നു.
1: അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളിൽ ഈ എപ്പോഴും ഇങ്ങനെ അലേർട്ടും കാര്യങ്ങളും വരും, പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതി പലരും ഇങ്ങനെ എന്താ പറയുക, ഇതുപോലെ മത്സ്യബന്ധനത്തിനാണെങ്കിൽ ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റിന് തന്നെ ഫോളോ ചെയ്യുക അല്ലേ.
0: എല്ലാവരും സൂക്ഷ്മതയായിട്ടൊക്കെ ഇരിക്കുക. അതോടൊപ്പം തന്നെ വെള്ളം കയറാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും കരുതലോടൊക്കെ ഇരിക്കുക. എല്ലാ ആരെയും പേടിപ്പിക്കാനല്ല നമ്മളൊരു മുന്നറിയിപ്പാണ് തരുന്നത്. എല്ലാവരും ഒരു ജാഗ്രതയൊക്കെ അടിച്ചൊക്കെ പൊളിക്കുക. നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുന്നോട്ടുള്ള കരുതലാണ് അല്ലേ. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ശ്രോതാക്കൾ തന്നെയാണ്. അപ്പൊ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. കൂടാതെ നമ്മളും തീരപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ടാണ് അലേർട്ടുകളൊക്കെ എപ്പോഴും പറയുന്നത്.
1: യെസ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുന്നു. പല വാർത്തകളിലൂടെയും പല വ്യക്തികളുടെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മൾ വേദനിക്കാറുണ്ടല്ലേ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ.
0: നമുക്ക് കൗതുകത്തിനോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ വേദന
1: തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യം തന്നെ നമ്മൾ തൊഴിലിനെ പറ്റി സംസാരിച്ചപ്പോൾ ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ ഒരു സമർപ്പണവും ഒക്കെ ഉണ്ട്. ചില തൊഴിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും ആ ഒരു തൊഴിലിനോട് എത്ര പൈസ കിട്ടുമെന്ന് പറഞ്ഞാലും ചെയ്യാൻ മടിക്കുന്ന ചില തൊഴിലുകളുണ്ടല്ലേ. ആ ജോലി വരെ ചിലപ്പോൾ ആ ഒരു സാധാരണക്കാർക്ക് അവരുടെ ഒരു എന്താ പറയുക, അന്നുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അന്നന്ന് ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ ആ ഒരു ജോലി ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ഒരു ആത്മസമർപ്പണം എന്ന രീതിയിൽ ഈ തൊഴിൽ ഏറ്റെടുക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വാർത്തകളിലൂടെ എല്ലാം സജീവമായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സന്തോഷ് എന്ന ഒരു വ്യക്തി അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു വാർത്ത ഇന്നും കാണുകയാണ്. ഏകദേശം ഒരു 1998 നവംബർ മാസത്തിൽ 25-ാം തീയതിൽ മാതൃഭൂമി പത്രത്തിൽ നമ്മളൊരു വാർത്ത കാണുന്നുണ്ടായിരുന്നു. വേതാള കഥയല്ല ഇത്, കരുളൊരുകും ജീവിത ചിത്രം എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ശ്മശാനത്തിനടുത്തുള്ളൊരു സ്ഥലത്തു നിന്ന് ഒരു വ്യക്തി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ചിലരും പല ആൾക്കാരും ഇങ്ങനെ അറയ്ക്കുന്ന കാര്യങ്ങളാണ് അത് ഇങ്ങനെ എടുക്കുന്നത്. ചിലപ്പോൾ അഴുകിയ ജീർണിച്ച ജഡമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പല ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയൊരു വരുമാനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ചിലർ ചെയ്യും ഏറ്റെടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ.
0: അതെ. അപ്പോൾ നമ്മുടെ കൊല്ലക്കാരുടെ സന്തോഷേട്ടൻ വിടവാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് രാവിലെ ഒരു ന്യൂസ് നമ്മൾ കണ്ടത്. അദ്ദേഹം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി അസിസ്റ്റന്റ് ആയിരുന്നു. അത് അദ്ദേഹം ഒരു വർഷമായിട്ട് പക്ഷാഘാതത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ഇന്നലെയാണ് മരിച്ചത്. മനുഷ്യ ശരീരങ്ങളെ പരസഹായമില്ലാതെ കയ്യിലെടുത്ത് മോർച്ചറിയിൽ എത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു ദിവസം പോലും അവധി എടുക്കാത്ത ജോലിക്കാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ജീവനുള്ള മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല, മൃതദേഹങ്ങളോടാണ് എൻ്റെ സഹവാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അല്ലേ. എനിക്ക് ജീവനുള്ള മനുഷ്യനെ അറിയില്ല, എനിക്ക് കൂടുതൽ എനിക്കറിയാവുന്നത് മൃതദേഹങ്ങളെ കുറിച്ചാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോലീസിന്റെ സഹായിയും മൃതദേഹങ്ങൾ കൃത്യമായി തുന്നിച്ചേർക്കുന്നതിൽ വിദഗ്ധനുമായിരുന്നു അദ്ദേഹം. ട്രെയിൻ തട്ടി മരിച്ച വികൃതമായ മൃതദേഹങ്ങൾ, ദിവസങ്ങളോളം വെള്ളത്തിൽ കിടക്കുന്ന വീർത്തുപോയ മൃതശരീരങ്ങൾ, പുഴുവരിച്ച മൃതശരീരങ്ങൾ, അങ്ങനെ ബന്ധുക്കൾ പോലും തൊടാൻ മടിക്കുന്ന ഇടത്ത് ഒരു കയ്യുറയുടെ പോലും സഹായമില്ലാതെയായിരുന്നു സന്തോഷ് എത്തി അവിടെ മോർച്ചറിയിലേക്ക് എത്തിച്ചിരുന്നത്. സന്തോഷേട്ടൻ എത്തി മോർച്ചറിയിലേക്ക് എത്തിച്ചിരുന്നത് അദ്ദേഹം ആയിരുന്നു. ആ ഇൻക്വസ്റ്റിൻ്റെ കാര്യങ്ങൾക്കും എല്ലാം ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂലേ, നമ്മൾ തുടക്കത്തിലെ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അദ്ദേഹം ഒരു ഗവൺമെന്റ് സർവീസ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു കയ്യുറയുടെ സഹായം പോലും വേണ്ടാതെയാണ് അദ്ദേഹം ഓരോ മൃതശരീരങ്ങളും എടുത്ത് അത് വൃത്തിയാക്കാനും അല്ലെങ്കിൽ അത് മോർച്ചറിയിൽ എത്തിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചത്.
1: അതെ, തീർച്ചയായിട്ടും പോലീസുകാർക്കാണെങ്കിലും ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കും വളരെ സഹായിയായിട്ട് നിന്നിട്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജേർണിയിൽ പറയപ്പെടുന്നത് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ഒരു ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛന് സുഖമില്ല. അപ്പൊ അത് തന്നെ ഒരു ജീവിത പാഠമായിട്ട് അദ്ദേഹം എടുക്കുകയാണ് ചെയ്തിരുന്നത്. അച്ഛന് സുഖമില്ലാതിരുന്ന അച്ഛനെ നന്നായിട്ട് നോക്കി ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ഇങ്ങനെ ഇടുകി ചേർന്നുള്ളൊരു ജീവിതമായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിലേക്ക് സജീവമായിട്ട് കിട്ടിയതെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ ഏത് രീതിയിലൊക്കെയുള്ള മനുഷ്യന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്,
0: തരം ജോലികളാണ്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ്, അതോടൊപ്പം ഒരു ദുഃഖവുമാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടിയും അതെ, ബിന്ദുക്കൾ പോലും എടുക്കാൻ അറയ്ക്കുന്ന തരത്തിലുള്ള മൃതദേഹ ശരീരങ്ങൾ അദ്ദേഹം എടുത്ത് ഇൻകുസ്റ്റിനേക്ക് പോസ്റ്റ്മോർട്ടത്തിലേക്കും, അതായത് ആ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുന്നിച്ചേർക്കുന്നതിലൊക്കെ ആയാലും അദ്ദേഹം ഒരുപാട് സഹായങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ന്യൂസാണ് നമ്മളിപ്പോ വായിച്ചത്.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും വാർത്തകളിലൂടെ എല്ലാം ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കും. ഇതിനു മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ സജീവമായിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും ഇതായിട്ട് ചെയ്യുന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു.
0: പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന് അസുഖമായിരുന്നു, പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം കിടപ്പായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണ കാരണം.
1: യെസ്. അപ്പോൾ സമയം 11 കഴിഞ്ഞ് 2 ആയിരിക്കുന്നു. നമുക്ക് ചെറിയൊരു ബ്രേക്കിന്റെ ഒരു ടൈമിലേക്ക് എത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോൾ ഒരു എന്താ പറയുക, ട്രെൻഡിങ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന പല പാട്ടുകളുടെയും മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം വളരെ ഫെയിമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇന്ന് നമ്മൾ മ്യൂസിക് ഡയറക്ടർ ആരാണ്, ലിറിസിസ്റ്റ് ആരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകളെ മാത്രമല്ല നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്, അല്ല അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. നമ്മളെല്ലാവരും ആ ഒരു സിനിമയുടെ ഘടകങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിൽ സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക, ന്യൂ ജനറേഷൻ ട്രെൻഡിലേക്ക് എത്തിച്ച സുഷിൻ ശ്യാമിൻ്റെ ഈ ഒരു സംഗീത യാത്ര തുടങ്ങിയിട്ട് 10 തികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു 10 ജേണിയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് മാജിക്കലായിട്ടുള്ള ഈണങ്ങളായിരുന്നു അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദിവസം നമ്മളും റേഡിയോ സാന്ത്വനും അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഗാനങ്ങൾ ഇപ്പോൾ ഒരു മെലഡി ടച്ച് ആണെങ്കിലും സുഷിൻ ശ്യാം ഉണ്ട്, ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും സുഷിൻ ശ്യാം ഉണ്ട്, ട്രെൻഡിങ് ലിസ്റ്റിലെല്ലാം ഇപ്പോൾ എന്താ പറയുക നമുക്ക് കാണാൻ സാധിക്കുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് സുഷിൻ ശ്യാം അല്ലേ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ ഓണേ സെറ്റിലിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതിയാണ്. നല്ലൊരു പാട്ട് കേട്ടു, സുഷിൻ ശ്യാമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു കിസ്മത്ത് എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമായിരുന്നു. അങ്ങനെ നിരവധി ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നല്ല നല്ല BGMs അല്ല, BGM കിങ് എന്ന രീതിയിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484855785. നമ്മുടെ ഗായത്രി പറയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയുമോ എന്ന്. അപ്പോൾ ചോദ്യത്തിനുള്ള ആൻസർ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഞാൻ പറയുന്നു, ഒരു മരുഭൂമിയിൽ ഒരു വ്യക്തി എങ്ങനെ അകപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പാർവതിക്ക് അത് അറിയില്ലെന്ന് തോന്നുന്നു അല്ലേ?
2: ഇതുവരെയും കിട്ടിയില്ല.
1: യെസ്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ ഒരു മെസ്സേജ്, ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. പച്ച ബസ്, ചുവന്ന സീറ്റ്, കറുത്ത യാത്രക്കാർ, ഒരു കടങ്കഥയാണിത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കുള്ളൊരു ടാസ്ക്കാണ്.
2: സനൂജ്,
1: എനിക്കിതുവരെ കിട്ടിയില്ല. അതെ, നമ്മുടെ സനൂജ് അയച്ചിരിക്കുന്ന ഹായ് ബിനീഷേട്ട എന്ന രീതിയിൽ ഒരു ഹായ് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ദിലു അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? യെസ്, നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ ആൻസറൊക്കെ അയച്ച് മിടുക്കിയായിട്ട് പ്രോഗ്രാമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. യെസ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് തരുന്നതോടൊപ്പം തന്നെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നിസ്സാരമായൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മുടെ എന്താ പറയുക, ആ മരുഭൂമിയിൽ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ രക്ഷിക്കേണ്ട ഒരു കടമയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെൻസിൽ മാത്രമാണുള്ളത്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ കൊടുത്തിട്ടുള്ളൊരു അപ്ഡേഷൻ തന്നെയായിരുന്നു, റേഷൻ കാർഡ് റദ്ദാക്കാനായിട്ട്. ഒക്ടോബർ മാസത്തോടു കൂടി നോൺ പ്രയോറിറ്റി ആയിട്ടുള്ള കാർഡുകളെല്ലാം റദ്ദാക്കാനുള്ളൊരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണ്. 6 മാസം റേഷൻ വിഹിതം കൈപ്പറ്റാത്ത റേഷൻ കാർഡുകൾ താൽക്കാലികമായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു നിയമത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇൻ കേസിൽ അങ്ങനെ ഉപയോഗിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ക്യാൻസലായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുക അല്ലേ?
2: യെസ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ, ഞാൻ ഇന്നൊരു കൗതുകകരമായ ഒരു വാർത്ത വായിച്ചു. അപ്പോൾ അതെനിക്ക് തോന്നിയത് ഇവിടെ പറയണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ധീര സൈനികരുടെ സ്മരണയ്ക്കായിട്ട് നമ്മുടെ സൈക്ലിംഗ് ചെയ്യുകയാണ് നമ്മുടെ വ്യോമസേനാ സംഘം. അതായത് കന്യാകുമാരി ടു കാർഗിൽ ആണ് ആ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും കാർഗിലേക്ക് സൈക്ലിംഗ് നടത്തുന്ന ഇന്ത്യൻ വ്യോമസേനാ സംഘം ഇപ്പോൾ അവർ ജമ്മുവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി കാർഗിലേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു 6-8 മണിക്കൂറത്തെ യാത്രകളേ ഉള്ളൂ. അപ്പം കന്യാകുമാരിയിൽ നിന്നാണ് ആ യാത്ര അവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സംഘം ആൾക്കാർ ചേർന്നിട്ടാണ്, അതായത് വ്യോമസേനാ സംഘമാണ്, അവർ സൈക്കിളിലാണ് യാത്ര തുടരുന്നത്. അതായത് February 2 തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമ കമാൻഡ് ആസ്ഥാനത്ത് നിന്നാണ് 4535 km ദൈർഘ്യമുള്ള പര്യടനം തുടങ്ങിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ 12 പേരാണ് യാത്രികർ. അപ്പോൾ ഇപ്പോൾ അവർ ജമ്മുവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാർഗിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം കൂടി ഉള്ളൂ അല്ലേ? അങ്ങനെ ആ ഒരു വിശേഷമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കൗതുകം തോന്നില്ലേ, ഇവിടുന്ന് സൈക്കിളിൽ അത്രയും ദൂരം പോകുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു വ്യോമസേനാ സംഘമൊക്കെ ഇങ്ങനെ സൈക്കിൾ ചെയ്ത് ഒരു ടീമായിട്ടൊക്കെ പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു
1: കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. സാഹസികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അവർക്കതൊരു എന്താ പറയുക, ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ട് ഇന്നതാണ് എന്ന രീതിയിലൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് സക്സസ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയം 11 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. ദിലു അയച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സുന്ദരി മാളു ചേച്ചിക്ക് ജന്മദിനാശംസകൾ എന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഇന്ന് മാളു ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് ഇന്ന് അയക്കുകയുണ്ടായി. നമ്മുടെ മായ ചേച്ചിയൊക്കെ തിരുമല വാരത്ത് നിന്ന് അയക്കുകയാണ്, മാളുവിന് ആശംസകൾ നേരുന്നു. എന്താ 1000 കണ്ണുമായ എന്ന ഗാനമൊക്കെ വെച്ച് തരണേ, മാളുവിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കുക. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ആ ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദൗത്യം. ഒരു പെൻസിൽ മാത്രമാണുള്ളത്, അതുകൊണ്ട് എങ്ങനെ ആ ഒരു വ്യക്തി രക്ഷപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആൻസേഴ്സൊക്കെ അയക്കാം എന്നുള്ളതാണ് അല്ലേ കുസൃതി ചോദ്യത്തിൻ്റെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത്. അത് തന്നെയാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആൻസേഴ്സൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ അയച്ചോളൂ.
2: സമയം ഇങ്ങനെ ആയി വരുന്നുണ്ടല്ലേ, ഇപ്പൊ തന്നെ സമയം 11:13 ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഉത്തരം പറയാനായിട്ടുള്ള സമയത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്. ആ ഉത്തരം കേൾക്കാൻ വേണ്ടി ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പല മണ്ടത്തര ഉത്തരങ്ങളും ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അത് എന്താണ് ശരിക്കുള്ള ഉത്തരം എന്നറിയാൻ വേണ്ടിട്ട് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടെടുത്തിരിക്കാം, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും കടങ്കഥകളും നല്ല നല്ല പാട്ടുകളും കുസൃതി ചോദ്യവും നല്ല നല്ല അപ്ഡേഷൻസൊക്കെ ആയിട്ട് ഇന്ന് ഓണേഴ്സ് സീറ്റിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പം ആതിര നല്ലൊരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.
5: നിങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടങ്ങ് ഓടിപ്പോവും.
4: ഓടിപ്പോകുന്നതാണ് നല്ലത്, കാരണം ഞാൻ അത്രയും ആലോചിച്ചു. അപ്പം സമയം
5: പതിവായിട്ട് ഇതിൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്താ, കുസൃതി ചോദ്യത്തിലൊക്കെ മിടുക്കുള്ള പല വ്യക്തികളും തെറ്റായ ഉത്തരങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ്
4: ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പൊ 11:20 ആയിട്ടുണ്ട്. അപ്പൊ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ പറയാനുള്ള സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്ഡേഷൻസിലോട്ടൊക്കെ പോകണം, കാരണം ഇനിയിപ്പോ വലിയ സമയമില്ല. നമുക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ളൊരു സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ലോക വാർത്താ ദിനമാണ്. 28 September നമ്മൾ ലോക വാർത്താ ദിനം ഔദ്യോഗികമായി ആചരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, എന്ത് വാർത്ത, എന്ത് എന്തെന്നല്ലേ.
5: അതെ,
4: നമ്മളുടെ അടുത്തേക്ക് വാർത്ത എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ. നമ്മൾ രാവിലെ എണീക്കുന്നു, പത്രം എടുക്കുന്നു, ഇന്ന് എന്താണ് അപ്ഡേഷൻസ്.
5: ദിനചര്യയുടെ തന്നെ ഭാഗമാണ് ഒരു ന്യൂസ് കേൾക്കുക. അല്ലെ, ഇപ്പോൾ ഒരു TVയിലാണെങ്കിലും അതിന് മുൻപാണെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് അന്നത്തെ അപ്ഡേഷൻസ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ, ഓരോ വ്യക്തികളുടെ മനസ്സിൽ എന്താണ്, വ്യാജമല്ലാത്ത സത്യസന്ധമായ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ബോധവൽക്കരണം തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യം.
4: നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ തുടങ്ങുന്നതാണ് നമ്മളുടെ വാർത്തകളെ കുറിച്ച് അറിയാനുള്ള ഒരു ഇത് അല്ലേ. രാവിലെ എണീക്കുന്നതേ നമ്മളൊരു പത്രം കൈപ്പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇന്ന് എന്താണ് അല്ലെങ്കിൽ ഇന്നലെ എന്താണ് നടന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലായിരിക്കും ഓരോ മനുഷ്യനും ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഇന്ന് വാർത്താ ദിനമാണ്. നമ്മളുടെ അരികിലേക്ക് വാർത്ത എത്തിക്കുന്നവരെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അവരൊരുപാട് വായിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞും അതിനെക്കുറിച്ച് അന്വേഷിച്ചും അത് ശരിയാണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ
5: എന്ന ഡേറ്റാസ് എടുക്കുന്നതൊക്കെ വളരെ ടഫായിട്ടുള്ളൊരു ഷെഡ്യൂളാണ്. പക്ഷേ എങ്കിലും സത്യസന്ധമായ വാർത്തകൾ എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക മാധ്യമ പ്രവർത്തകർ അല്ലെ. കുറച്ച് എന്താ പറയുക, എലാബറേറ്റ് ചെയ്തൊക്കെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ലാതെ
4: ഇപ്പോൾ കുറച്ചൊക്കെ
5: എന്നുള്ളതാണ്.
4: അത് ഈ ഒരു സ്റ്റോറി
5: ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരു 50% എങ്കിലും സത്യമായ

0: രീതികളിലായിരിക്കണം അതൊന്ന് ആ ഒരു ബൗണ്ടറി
1: തെളിയിക്കുന്നത്. റീസെന്റ്ലി തന്നെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കേസുകളൊക്കെ ഭയങ്കരമായി ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കുക, ഒരു ഒരു നാടിനെ മുഴുവൻ ഇങ്ങനെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം അതൊന്നും അല്ലാതെ ആയി തീരുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ്ലി നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ലോക വാർത്താ ദിനത്തിൽ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നമ്മളുടെ അരികിലേക്ക് എത്തുന്ന വാർത്തകളെല്ലാം ജെനുവൻ ആയി നമ്മൾക്ക് അറിയാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
0: അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ വസ്തുതകൾ അറിയുക, പ്രാധാന്യമുള്ളത് മനസ്സിലാക്കുക, വിശ്വസനീയമായ മാധ്യമ പ്രവർത്തനം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്നത്തെ പ്രധാന സന്ദേശമായിട്ട് തന്നെ നിലനിൽക്കുന്നത് എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ സമയം ഏകദേശം മൈൻഡപ്പിലേക്ക് കടക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു മരുഭൂമിയിൽ ഒരു വ്യക്തി ഇങ്ങനെ അകപ്പെട്ടു പോവുകയാണ്, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കയ്യിൽ ഒരു പെൻസിൽ മാത്രമാണുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിന് ഒരു തെറ്റായ ഉത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സനു ജയിച്ചിരിക്കുന്നു, അയാൾ ആ പെൻസിൽ ഉപയോഗിച്ച് ഒരു കാറ് വരച്ചു, എന്നിട്ട് അതിൽ കയറി രക്ഷപ്പെട്ടു. അപ്പൊ പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ അതല്ല കേട്ടോ,
1: ഞാനും അങ്ങനെയാണ് ആദ്യം ചോദിച്ചത്.
0: യെസ്, അപ്പൊ സനോജ് തെറ്റിപ്പോയിരിക്കുകയാണ്. അദ്ദേഹം പിന്നീട് തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ലോജിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. തണ്ണിമത്തൻ എന്ന് പറഞ്ഞത്, യെസ്, അപ്പൊ ഈ കാറ് വരച്ചതാണെങ്കിൽ ഓക്കെ, ഒരു ഹാഫ് പോയിന്റ് നമുക്ക് കൊടുക്കാം. യെസ്, അപ്പൊ നമ്മുടെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ബാബുരാജൻ സാറിന്റെ ആൻസറിനാണ് തണ്ണിമത്തനെ നയിച്ചിരിക്കുന്നത് കേട്ടോ സനോജ്. ഓക്കെ, സോറി, അതിന്റെ ഒരു ഒരു ഓക്കെ. അപ്പൊ പെൻസിൽ വെച്ച് ഒരു വാതിൽ വരച്ചു, അങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ രാജൻ ചേച്ചിയുടെ ആൻസർ. അതുപോലെ ബാബുരാജൻ സാറിന്റെ ആൻസർ തണ്ണിമത്തൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് ബാബുരാജൻ സാർ തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ, എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ബസ് ചുവന്ന സീറ്റ് കറുത്ത യാത്രക്കാർ എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു തണ്ണിമത്തനാണ് കറക്റ്റ് ആൻസർ. പക്ഷെ ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ആരും ശരിയാക്കിയിട്ടില്ല. നമ്മുടെ സരസ്വതി അമ്മ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സരസ്വതി അമ്മ മാത്രമാണ് അതിന് കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ സരസ്വതി അമ്മയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു കേട്ടോ പാർവതി. സരസ്വതി അമ്മ കേട്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കരണ്ടു പോയി, എന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാനാ എന്ന രീതിയിലൊരു വിഷമം നമ്മളോട് ഷെയർ ചെയ്യാണ്. നമ്മളെ സത്യം പറഞ്ഞാൽ
1: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സരസ്വതി അമ്മ നമ്മളോട് ഈ പരാതി പറയുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകും, പിന്നെ കേൾക്കാൻ പറ്റത്തില്ല, പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് സരസ്വതി അമ്മ കേൾക്കും, പക്ഷേ ഉത്തരം പറയുന്നത് സരസ്വതി അമ്മയ്ക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് നമുക്ക് മെസ്സേജ് അയക്കും, മോളെ ആ ഉത്തരം എന്താണ്, അത് ഉച്ചക്കൊക്കെ ഇരുന്നിട്ട് മെസ്സേജ് അയക്കും, ഉത്തരം എന്താണ്, ഉത്തരം അറിയാതിരിക്കില്ല.
0: അപ്പൊ സരസ്വതി അമ്മ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഒന്ന് വിളിച്ച് പറയൂ എന്നുള്ളത്. അപ്പൊ സരസ്വതി അമ്മ തീർച്ചയായിട്ടും അതിന്റെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു വിഷമം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാറുണ്ട്, നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, അപ്പോ സരസ്വതി അമ്മയ്ക്ക് ഇപ്പൊ ഇൻ കേസിൽ ട്യൂൺ ചെയ്തിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കേൾക്കാവുന്നതാണ് അല്ലേ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ് റേഡിയോ സാന്ത്വനം 90.4. അപ്പൊ അത് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ലിസൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ ജോബി ചേട്ടനൊക്കെ അങ്ങ് ജർമ്മനിയിൽ നിന്നാണല്ലേ, ആശി ചേച്ചി, ജോബി ചേട്ടൻ, അതുപോലെ ഒരുപാട് നല്ല നല്ല ശ്രോതാക്കളുണ്ട്. എല്ലാവരും അടിമാലി ബ്രദേഴ്സ് എല്ലാം ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് കൊണ്ട് സാധാരണ ഒരു ഒരു എന്റർടൈൻമെന്റ് ഒരു FM എന്ന രീതിയിൽ മാത്രമല്ല, ഒരു ക്യാൻസർ പേഷ്യന്റിന് ഒരു ഒരു സഹായം കൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതുകൂടി നിങ്ങളിലേക്ക് ഒന്ന് ക്ലിയർ ചെയ്യാണ്. അപ്പൊ ആപ്ലിക്കേഷൻ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ഇൻ കേസിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ വ്യക്തികളിലേക്ക് കൂടി അതൊന്ന് സ്പ്രെഡ് ചെയ്യുക അല്ലെ, ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി.
1: അപ്പൊ സരസ്വതി അമ്മയ്ക്കുള്ള ഒരു വിഷമത്തിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ആപ്പ് സ്റ്റോറിലോ ഇതിലാന്ന് നമ്മുടെ ആപ്പ് സ്റ്റോറിലുണ്ട് അല്ലേ, ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേൾക്കാൻ പറ്റും. പിന്നെ കറണ്ട് പോയാലൊന്നും വിഷമിക്കേണ്ട, ഫോണിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നതായിരിക്കും.
0: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ തീർച്ചയായും ഒരുപാട് മാളുവിന് വേണ്ടിയിട്ടൊരു മാളു ചേച്ചിക്ക് ബർത്ത്ഡേ ആശംസകൾ അറിയിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം വായിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയം 11 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ അങ്ങോട്ട് പറയട്ടെ, പറഞ്ഞിട്ട് പിന്നെ ഞാൻ മിണ്ടണോ? ഞങ്ങൾ തീരുമാനിക്കാം അല്ലേ. യെസ്, അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഒരു വ്യക്തി മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആരുടെയും ഒരു സഹായം ഇല്ല, കയ്യിൽ ഒരു പെൻസിൽ മാത്രമാണ് ഉള്ളത്. അപ്പോ അദ്ദേഹം എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടത്? പലരും പറഞ്ഞിരിക്കുന്നത് ഒരു കാറിന്റെ പിക്ചർ വരച്ചു, അല്ലെങ്കിൽ ഒരു വാതിൽ വരച്ചു എന്നൊക്കെ ഇങ്ങനെ വരച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്റെ ആൻസർ അതല്ല. എന്റെ ആൻസർ ഇതാണ്, ആ പെൻസിൽ ക്യാമലിന്റെ പെൻസിലായിരുന്നു.

0: ക്യാമലിൽ കയറി അത് പോയി. ഇങ്ങനെയുണ്ട്. ഇനി ഞാൻ വീണ്ടാണോ? യെസ്. അപ്പൊ ഇതിന് കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ
1: മിണ്ടണോ വേണ്ടോ എന്ന് ശ്രോതാക്കൾ പറയും,
0: തീരുമാനിക്കുക. അപ്പൊ മെസ്സേജ് അയക്കണം, ഞാൻ ഇനി മിണ്ടണോ, ഈ ഇതുപോലുള്ള കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. യെസ് സമയം 11:26 ആയിരിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. എല്ലാ ശ്രോതാക്കളും ഓരോ ദിവസവും നമുക്കിങ്ങനെ ഓരോ നല്ല മെസ്സേജസിലൂടെ നമ്മുടെ ഒരു എനർജി എന്ന രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾ മെസ്സേജ് അയക്കാറുണ്ട്. അത് ഇനിയും തുടരുക അല്ലേ. അടുത്ത ദിവസം RJS ഒരുപാട് അപ്ഡേഷനുമായിട്ട് എത്തുന്നത് വരെ നിങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ട്, പ്രോഗ്രാംസ് ഒക്കെ റണ്ണിങ് ആണ്, ഒരുപാട് പുതിയ പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബുരാജൻ സാർ പറയാണ് നല്ല ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. സനോജ്
1: മിണ്ടാം.
0: അതെ, അപ്പോൾ സനോജ് പറയാണ് അടി ഓടിക്കോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇന്ന് എന്തായാലും ക്ലോസ് ചെയ്യാണ് അല്ലേ, ഇന്നത്തെ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ നല്ലൊരു പാട്ടോടുകൂടി ഇന്നത്തെ ലൈവ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സൺ ധ്വനം 90.0.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാജ്യത്തെ ബാങ്ക് ജീവനക്കാർ ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ പണിമുടക്ക് പിൻവലിച്ചു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം താൽക്കാലികമായി മാറ്റിവച്ചതായി ബാങ്ക് യൂണിയനുകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചത്. ഇതോടെ തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ ബാങ്കുകൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കും. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യുവരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയ ഈ ആക്രമണം ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയോട് രാജ്യം ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സൌരോർജ്ജ സ്റ്റോറേജ് സൌകര്യത്തോടെ ഉൽപാദനം 4x വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനത്തിന് 1 വർഷത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം

0: ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26 ഒക്ടോബർ നടക്കും. 29 ഒക്ടോബർ ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഇന്ന് മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവെക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സമുദ്രചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് ആണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ഗുജറാത്തിലെ പുരാതന ഹാരപ്പൻ തുറമുഖ നഗരമായ ലോത്തലിൽ ഇന്ത്യയുടെ 4500 വർഷത്തിലേറെ പഴക്കമുള്ള സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 1238 കോടി രൂപ ചെലവഴിച്ചുള്ള 1ാം ഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൌസ് മ്യൂസിയം, INS നിഷാങ്ക്, സീ ഹരിയർ വിമാനം, UH-3 ഹെലികോപ്റ്റർ എന്നിവ പ്രദർശിപ്പിക്കുന്ന നേവൽ ഗാലറി ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയുടെ സമുദ്ര ചരിത്രം ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന ലോകോത്തര സാംസ്കാരിക കേന്ദ്രമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാൻ ജനജാഗ്രതാ സമിതി സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങര മലബാർ കോളേജ് ഗ്രൌണ്ടിൽ ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. തൂഫാൻ പദ്ധതി 2ാം ഘട്ട പ്രഖ്യാപനവും ഞാൻ എന്റെ നാടിന്റെ കാവലാൾ പദ്ധതിയുടെ പ്രഖ്യാപനവും തൂഫാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വേങ്ങരയിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ തൂഫാൻ വാരിയർ ഔദ്യോഗിക ബാഡ്ജ് ധരിപ്പിക്കലും നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഈഷാ സിംഗ് 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ വെള്ളിമെഡലും പിങ്കി ബൽഹാര വനിതകളുടെ റെസ്ലിംഗിൽ വെങ്കലവും നേടി. മോശം കാലാവസ്ഥ മൂലം അഫ്ഗാനിസ്ഥാനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 12ാം സ്ഥാനത്താണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കോട്ടയം നിയോജക മണ്ഡലത്തിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആയുർവേദ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും ചികിത്സയും ക്യാമ്പിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട ആരോഗ്യ നികേതനം ഹെൽത്ത് തീം പാർക്ക് സന്ദർശകരുടെ ഇഷ്ടയിടമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ 30 വർഷമായി പ്രവർത്തിച്ചുവരുന്ന ഇവിടം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന വിനോദവും വിജ്ഞാനവും ആരോഗ്യവും പകർന്നു നൽകുന്ന ഇടമാണ്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: അച്ചൻകോവിലാറിന്റെ തീരത്ത് 6 ഏക്കറിൽ 3 ഭാഗങ്ങളായി ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ നികേതനത്തിൽ ഇപ്പോഴത്തെ വ്യായാമം കുറഞ്ഞ ജീവിതശൈലിയിലെ ജീവിത കാഴ്ചകൾ, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമത്തിനായുള്ള ഉപകരണങ്ങൾ, മിയാവാക്കി വനം, മനസ്സിനെ ശാന്തമാക്കാനും അറിവ് നേടാനുമായുള്ള ഇടങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശനം നടത്തുന്നവരിലേറെയും വീണ്ടും കുടുംബത്തോടൊപ്പം എത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് ആരോഗ്യ നികേതനം ഇൻഫർടൈൻമെന്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
0: സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ഭഗത് സിംഗിന്റെ 119ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു. അടങ്ങാത്ത ധൈര്യവും വീര്യവും കൊണ്ട് ഭഗത് സിംഗ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പുതിയ ഊർജ്ജം പകരുകയാണുണ്ടായതെന്ന് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഭഗത് സിംഗിന്റെ അപാരമായ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യസ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്ന MS സ്വാമിനാഥൻ. ഒരു റിപ്പോർട്ട്.
4: 1960കളിലെ കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക്

0: അറിയിച്ച ദീർഘദർശിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് പറവില നിശ്ചയിക്കണമെന്ന് ശുപാർശ ചെയ്ത ചരിത്ര പ്രധാനമായ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ അദ്ദേഹം കർഷക ക്ഷേമത്തിന് അടിത്തറയിട്ടു. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാര തുക ഉപയോഗിച്ച് ചെന്നൈയിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആലാപന മികവിലൂടെ രാജ്യത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ വ്യക്തിയാണ് ലതാ മങ്കേഷ്കറെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിനിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ 6 ബ്ലോക്കിലുള്ള മോഴയാനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുങ്കിയാനകളെ ആറളത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആനകളെ പ്രതിരോധിക്കുന്നതിന് ആനമതിൽ ഒരു ശാശ്വത പരിഹാരമല്ല എന്നതാണ് ഗവൺമെന്റിന് ലഭിച്ച റിപ്പോർട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് 4 ദിവസം. പുതുതായി പ്രദർശന അനുമതി ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ 65 ചിത്രങ്ങൾ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി പ്രദർശിപ്പിക്കുന്നുണ്ട്. മത്സര വിഭാഗത്തിന് പുറമെ ഫോക്കസ്, മലയാളം, ഇന്റർനാഷണൽ ഫിക്ഷൻ, ഇന്റർനാഷണൽ നോൺ ഫിക്ഷൻ, ക്യാമ്പസ് ഫിലിംസ്, ഹോമേജ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ചിത്രങ്ങളും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 969 പോയിന്റ് നഷ്ടത്തിൽ 72,926, നിഫ്റ്റി 306 പോയിന്റ് നഷ്ടത്തിൽ 22,834 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിലും ഇടിവ്. പവന് 1,840 രൂപ കുറഞ്ഞു, 1,10,120 രൂപയും ഗ്രാമിന് 13,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് ഇന്ത്യക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ സൌരോർജ്ജ പ്ലാന്റിന്റെയും കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. വിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.
2: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: രാജ്യത്തെ ബാങ്ക് ജീവനക്കാർ ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ പണിമുടക്ക് പിൻവലിച്ചു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം താൽക്കാലികമായി മാറ്റിവച്ചതായി ബാങ്ക് യൂണിയനുകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചത്. ഇതോടെ തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ ബാങ്കുകൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കും. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
4: ശ്രോതാക്കൾ കേട്ടു.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിക്കും. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്ര പ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11th വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIBയുടെ ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദന

0: ക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: खरीफ की फसल का कुछ जगह खराब होने के खतरे पैदा हुए. कर्नाटक ने भी सूखा डिक्लेयर किया है. महाराष्ट्र ने भी लगभग दो तिहाई राज्य में उन्होंने अपने यहाँ राज्य के स्तर पर सूखा घोषित किया है. मैं आश्वस्त करना चाहता हूँ राज्यों को, फसलें सब जगह खराब नहीं, कई जगह बहुत अच्छी है फसलें, लेकिन जहाँ इस तरह सूखे का संकट है, कम पानी है, केंद्र सरकार आपके साथ डट के खड़ी है.
0: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാമെന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ, നിങ്ങളുടെ

0: ആവശ്യങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

തലമുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

0: സാന്ത്വനം 90.4 FM keeping you company all day. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
5: Music with Radio Santhanam 90.4 FM.
6: Radio Santhanam 90.4 FM il ippol kelkam samagamam. Aashayam avadaranam Rajini Girish. Sangeethika sahayam Adarsh Ajay.
7: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം സമാഗമം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമം എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിരവധി കലാകാരന്മാരെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത്. സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ സമാഗമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇന്ന് സമാഗമത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഈ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അഭിലാഷ് കാവ്യം എന്ന വ്യക്തിയാണ്. എഴുത്ത്, നാടകം, സിനിമ, ഇങ്ങനെ നമുക്ക് അഭിലാഷ് കാവ്യത്തിന്റെ പേര് അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാം. ഞാൻ രജനി ഗിരീഷ്. നമസ്കാരം അഭിലാഷേ.
1: നമസ്കാരം. നമസ്കാരം.
0: സന്തോഷം ആയി ഞാൻ ഇവിടെ വന്ന്, ഇന്ന് വിളിച്ച ഉടനെ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്.
1: വളരെ സന്തോഷം. വളരെ സന്തോഷം. ഇവിടെ എത്താൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം.
0: നാടകകൃത്ത്,

0: നാടക പരിശീലകൻ സംവിധായകൻ ഒക്കെയാണ് അഭിലാഷ് കാവ്യം. കഴിഞ്ഞ 12 വർഷമായി ചിൽഡ്രൻസ് തിയേറ്ററിൽ ഇങ്ങനെ ഇടതടവില്ലാതെ വർക്ക് ചെയ്യുന്ന അഭിലാഷ് കാവ്യത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഒരു കാര്യം അറിയാം അഭിലാഷിൽ നിന്ന്, നാട് അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: എൻ്റെ നാട് കൊല്ലം ജില്ലയിലെ തന്നെ കുണ്ട്ര എന്നുള്ള സ്ഥലത്ത്, കുണ്ട്രയിലെ പേരയും കുമ്പളം എന്ന് പറയും, അവിടെയാണ് നാട്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കുറച്ച് നാളായി കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്നു. ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അവിടെ തന്നെയായിരുന്നു. പഠിച്ചതും എൻ്റെ സ്കൂളൊക്കെ അവിടെയായിരുന്നു. ചെറുതിലെ മുതൽ പഠിച്ചത് കുമ്പളത്ത് സ്കൂളിലാണ്. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസം ഫാത്തിമ കോളേജിലായിരുന്നു, കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിലായിരുന്നു. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ തന്നെ പിന്നെ പി ജി എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ബാല്യവും പഠിച്ചതും നാടും ഒക്കെ ഇങ്ങനെയാണ്.
0: കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് അത് വളരെ നല്ലൊരു അനുഭവം ഒക്കെ ആയിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്നാൽ എനിക്ക് എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച്, ശ്രോതാക്കൾക്കും ഇങ്ങനെ അഭിലാഷ് കാവ്യം എന്ന് കേട്ടപ്പോൾ എന്താണ് ഈ ഇതിൻ്റെ ഒരു പൊരുള്, ഈ കാവ്യം എന്ന് പറയുന്നത്?
1: കാവ്യം എന്നിട്ടത് ഇപ്പം എല്ലാവർക്കും നമ്മളിപ്പം ഒരു തൂലിക നാമം എന്ന് പറയുന്ന പോലെ, ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ എൻ്റെ പേരിൻ്റെ കൂടെ ഇതേപോലെ ഒരു നാമം വേണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പല രീതിയിൽ എന്തിടാമെന്ന് ആലോചിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ എത്തിയത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ്. വൈഫിൻ്റെ പേരാണ് കാവ്യ. അപ്പോൾ വൈഫ് എന്ന് വെച്ചാൽ ഞങ്ങളൊരു 11 വർഷം മുമ്പ് കണ്ടുമുട്ടിയവരാണ്. ഏകദേശം ഒരു 6 വർഷത്തോളം പ്രണയിക്കുകയും അതിനുശേഷം കല്യാണം കഴിക്കുകയും ചെയ്തവരാണ്. അതും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. സോ അതുകൊണ്ട് എനിക്ക് അവളുടെ പേര് കൂടെ ചേർക്കാമെന്ന് തോന്നി. അപ്പൊ ഞാൻ കാവ്യയുടെ കാവ്യം എന്നാക്കി. അങ്ങനെയാണ് ഈ അഭിലാഷ് കാവ്യം പേരിലേക്ക് എത്തിയത്.
0: അതെ, വളരെ രസകരമായിട്ട് തോന്നുന്നു. കാരണം എന്താച്ചാല്, സാധാരണ എല്ലാരും ചിലവര് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് അച്ഛന്റെ പേര് പിന്നെ വടക്കൂട്ടൊക്കെ ആണെങ്കിൽ കുടുംബ പേരാണ് ചേർക്കുന്നത്, പിന്നീട് അമ്മയുടെ പേര് ചേർത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യം, ഭാര്യയുടെ പേര് ചേർക്കുന്നത് നമുക്ക് ഒരു വിചിത്രമായ ഒരു കാര്യമായിട്ടാണ്.
1: അതിന് അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ മകൾക്ക്, എനിക്കൊരു മോളാണുള്ളത് 2 വയസ്സുള്ള, മോളുടെ പേരിൻ്റെ കൂടെയും എൻ്റെ പേരല്ല ചേർക്കും. മോളുടെ പേരിൻ്റെ കൂടെ വൈഫിൻ്റെ പേരാണ് ചേർത്തിരിക്കുന്നത്. മിഥില കാവി എന്നാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, എൻ്റെ പേരല്ല. കാരണം ഫസ്റ്റ് അമ്മയുടെ പേരാണ് കുട്ടിയുടെ കൂടെ വരേണ്ടത്. അത് പഴയ മേൽശോഭനിസമാണ് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പേര് മക്കളുടെ കൂടെ ചേർത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യാസം വരണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്.
0: അത് ശരിക്കും അതൊരു അംഗീകാരം തന്നെയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. കാരണം അമ്മയ്ക്കൊരു സ്പേസ് കൊടുത്തു പോകുക, അമ്മയെ ഒന്ന് ആദരിച്ചു പോകുക, അത് ഒരു ഒരു പ്രത്യേക മനസ്സ് തന്നെയാണ് അങ്ങനെയുള്ള. കാരണം നമുക്ക് സമൂഹത്തിൽ എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത്. പൊതുവേ നമുക്ക് മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാ മാതാവിൻ്റെ തൃപ്പാദങ്ങളിലാണ് അർപ്പിക്കേണ്ടതെന്ന് പറയും അല്ലേ. നമുക്ക് മാതാവിൻ്റെ ആ ഒരു മഹത്വവും മാതാവിൻ്റെ വിലയും ഒക്കെ അറിഞ്ഞൊരു കലാകാരൻ ആ ഗുരുത്വത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ അത് ഒരു ഗ്രേറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ, അഭിലാഷ് ഏകദേശം 12 വർഷമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്കൊക്കെ ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയണം. പക്ഷേ നാടക കലാകാരന്മാർ ഏറെയുള്ളൊരു നാടാണ് നമ്മുടെ ഈ കൊല്ലം. ഒരുപാട് നാടകത്തെ നെഞ്ചോട് ചേർക്കുന്ന കൊല്ലത്ത് ഈ ഒരു അഭിലാഷിൻ്റെ ഈ ഒരു നാടകത്തിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ചെറുതിലെ നാടകം ഇഷ്ടമായിരുന്നോ? സ്കൂൾ തലം, പിന്നീട് ഇങ്ങോട്ടുള്ള ഗുരുക്കന്മാർ, ആ ഒരു നാടക കളരി ഉള്ളിൽ ഒരു കലാകാരനെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: അതായത് ശരിക്കും കലയോടുള്ള അല്ലെങ്കിൽ നാടകത്തോടുള്ള വേദിയോടുള്ള ഭ്രമം തുടങ്ങുന്നത് ചെറിയ ക്ലാസ്സിലാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ നാടകം സംവിധാനം ചെയ്യുന്നത്, എഴുതി സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം അത് പിന്നെ എൻ്റെ +2 വരെ ഞാൻ തുടർന്നു. എല്ലാ ക്ലാസ്സിലും യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് നാടകം തന്നെ തട്ടിക്കൂട്ടി എഴുതും, അത് സംവിധാനം ചെയ്ത് അങ്ങ് ചെയ്യും. അങ്ങനെ സ്റ്റേജിനെ വല്ലാണ്ട് പേടിച്ചിരുന്നൊരു ആളായിരുന്നു ഞാൻ. സ്റ്റേജ് ഫിയറിന്റെ അങ്ങേ അറ്റം എക്സ്ട്രീം ആയിരുന്നു
0: ചെറുതിലെ.
1: കാരണം ഒരു സമ്മാനം മേടിക്കാൻ പോലും സ്റ്റേജിൽ കയറാത്ത മനുഷ്യനായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാരനെ സമ്മാനം മേടിപ്പിക്കാനൊക്കെ. ഞാൻ ഓടുമായിരുന്നു,

0: സ്റ്റേജിൽ നിന്ന് എന്റെ മുട്ട് രണ്ടും കൂട്ടിയിടിക്കും. അങ്ങനത്തെ മനുഷ്യനാണ്. അവിടെ നിന്ന് പിന്നെ സ്റ്റേജ് എനിക്കൊരു ഹരയായി മാറി. കാണികളെ കാണുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസവും എനർജിയും ആവേശവും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിൽ നാടകങ്ങളൊക്കെ ചെയ്ത് വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊന്ന് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ നമുക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ അന്ന് കഴിഞ്ഞില്ല. അതിനുശേഷം കോളേജിലേക്ക് എത്തി. കോളേജിൽ എത്തിയപ്പോഴാണ് നമ്മൾ സീരിയസ് കുറച്ചുകൂടെ സീരിയസ് ആയ നാടകത്തെ കാണാൻ തുടങ്ങി. അങ്ങനെ നാടകം ചെയ്യണം, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് വരുന്നു. ഇതിന്റെ കൂടെ എഴുത്തുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. നാടകം എഴുതുന്നതിന്റെ കൂടെ കഥകൾ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒന്നാം വർഷം മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. അങ്ങനെ കോളേജിലെ മാഗസിൻ എഡിറ്ററൊക്കെ ആയി. അങ്ങനെ ഭാഷാഭൂഷണിയിലും മാതൃഭൂമിയിലൊക്കെ കുറച്ച് കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പൊ എഴുത്ത് ഒരു സൈഡിൽ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എഴുത്താണ്. ഒന്നാമതായി എഴുത്തുകാരൻ എന്നാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അപ്പൊ അതിന്റെ കൂടെ നാടകവും തുടങ്ങി.
1: നമ്മുടെ പ്രശസ്ത പി പത്മരാജനും പറയാറുണ്ടായിരുന്നു, എന്നെ എഴുത്തുകാരൻ എന്നറിയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഒരുപാട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
0: എനിക്കും അതാണ് ഇഷ്ടം. എന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ എഴുത്തുകാരനാണ് എന്ന്. ഞാൻ ആരെങ്കിലും പോയി പരിചയപ്പെട്ടാലും ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളൂ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ എഴുത്തുണ്ടായിരുന്നു കൂടെ, അതിന്റെ കൂടെ പിന്നെ നാടകം തുടങ്ങുന്നു. നാടകം തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അപ്പോഴാണ് ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ് എന്നൊരു ചിന്തയിലേക്കൊക്കെ വരുന്നത്. അങ്ങനെയാണ് ശരിക്കും ശർമാജിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. രാജേഷ് ശർമ്മ, രാജേഷ് ശർമാജി എന്ന് നമ്മൾ അടുപ്പമുള്ളവരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു.
1: നമ്മുടെ
0: കൊല്ലത്തിന്റെ അഭിമാനമാണ്. ഇപ്പൊ ഒരുപാട് സിനിമകളിലൂടെ നല്ല റോളുകളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ശർമാജി. അപ്പൊ അങ്ങനെ ശർമാജിയെ സമീപിക്കുന്നു. ശർമാജി വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് എത്തുകയും നമുക്ക് വേണ്ടി ശർമാജി നാടക പരിശീലനം തരികയും, അങ്ങനെ അന്ന് മുതൽ ശർമാജിയാണ് നമ്മുടെ ഗുരു എന്ന് പറയാം. ശരിക്കും എന്റെ ഗുരുസ്ഥാനത്ത് രാജേഷ് ശർമ്മയാണ്, ശർമാജിയാണ് ഗുരുസ്ഥാനിയൻ.
1: വെരി ഗുഡ്.
0: അപ്പം അദ്ദേഹമാണ് നമ്മളെ നാടകം പഠിപ്പിക്കുന്നത്, നമ്മൾ അറിയാത്ത ഒരുപാട് തിയേറ്ററിനെ പറ്റി മനസ്സിലാക്കി തരുന്നത്. കോളേജിലെ 3 വർഷവും ഞങ്ങൾക്ക് നാടകം ചെയ്തു തന്നത്. അതിനുശേഷം ഒരുപാട് വേദികളിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി നാടകം കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. പ്രഗത്ഭരായ ഒരുപാട് നാടകക്കാരെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ നമ്മുടെ നാടക വഴി തുടങ്ങുകയായിരുന്നു കോളേജിൽ നിന്ന്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നാടകം ചെയ്യുന്നു, ഒന്നാം സ്ഥാനം കിട്ടുന്നു, നടനുള്ള അവാർഡ് കിട്ടുന്നു.
1: ഞാൻ അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുന്നത് രാജേഷ് ശർമ്മജിയാണ്
0: നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്നത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പക്ഷെ നമ്മളെ ആദ്യമായി അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടത്തിവിട്ട ഒരാള് എന്ന നിലയിൽ അദ്ദേഹമാണ് ഗുരു.
1: ഇന്ന് നമുക്ക് കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്
0: അല്ലേ.
1: അതും നമ്മുടെ പ്രശസ്ത നടൻ ജയന്റെ നാട്ട് ഓലയിൽ തന്നെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കൊല്ലത്തിനെന്നും കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ഒരു നാമമായി നാളെ അത് അറിയട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. അങ്ങനെ നാടകം രൂപപ്പെട്ടു വന്നു അല്ലേ. ഞാനറിയുന്ന ഒരു അഭിലാഷ് പിന്നെ ഈ ഡിഗ്രിക്ക് പഠിച്ചത് കെമിസ്ട്രിയോ മറ്റോ
0: അങ്ങനെയാണെന്നാണ്.
1: അതെങ്ങനെ വന്നു?
0: അത് ഒരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും സത്യം തുറന്നു പറഞ്ഞ അബദ്ധം പറ്റിയതാണ്.
1: അഭിലാഷ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ആ ഒരു അതവിടെ ഒന്ന് നമുക്ക് ഒരു പോസ് കൊടുക്കാം. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോവാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടിരിക്കട്ടെ, എന്താണ് ഈ ഒരു കലാകാരൻ കെമിസ്ട്രി പഠിച്ചിട്ട് അല്ലേ, എന്താണ് പിന്നീട് എങ്ങനെയാണ് കെമിസ്ട്രി സയൻസ് വിഷയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രശസ്തരായ പല സിനിമക്കാരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ നമ്മുടെ സയൻസിൽ നിന്ന് സാഹിത്യത്തിലേക്ക് വന്നവരാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പറയുന്നതിന് മുമ്പേ നമുക്ക് സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് നാടകകൃത്തും നാടക പരിശീലകനും എഴുത്തുകാരനും സംവിധായകനും ഒക്കെയായ ശ്രീ അഭിലാഷ് കാവ്യമാണ്. അഭിലാഷ് നമ്മളോട് അഭിലാഷ് ഇന്ന് വരെ കടന്നു വന്ന മേഖലകളിലെ കാര്യങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, പറഞ്ഞ് നമ്മൾ നിർത്തിയത് അഭിലാഷിൻ്റെ സാഹിത്യാഭിരുചി ഇത്രയേറെ ഉള്ള അഭിലാഷ്, അഭിലാഷ് ഒരു സയൻസ് വിഷയത്തിൽ ഗ്രാജുവേഷൻ എടുക്കാനിടയായ കാര്യത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: അതായത്, ശരിക്കും ചെറുപ്പത്തിൽ മുതലേ മലയാളത്തോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മലയാളം തന്നെയായിരുന്നു, ഒരു സംശയമില്ല. പക്ഷെ കോളേജിലേക്ക് എത്തിയപ്പോഴും മലയാളം എടുക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ സന്ദർഭവശാൽ എനിക്ക് കെമിസ്ട്രിയിലേക്ക് ആദ്യിരിക്കേണ്ടി വന്നു. അപ്പം മലയാളം എടുക്കാൻ പറ്റും, ചേഞ്ച് ആകാം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കലും ചേഞ്ചായി കിട്ടിയില്ല എനിക്ക് മലയാളം. അവസാനം ഞാൻ കെമിസ്ട്രിയിൽ ഫിക്സായി, ഫാത്തിമ കോളേജിൽ കെമിസ്ട്രിയിൽ ഫിക്സായി. ഭയങ്കര സങ്കടമായിരുന്നു ആദ്യ സമയത്തൊക്കെ, വലിയ സങ്കടമായിരുന്നു. രാത്രി ഒക്കെ വീട്ടിലൊക്കെ ഇരുന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്.
0: സാഹിത്യം മനസ്സിലേറ്റ് നടക്കുന്ന ഒരു,
1: അതെ അതെ, ഉറപ്പായിട്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് സയൻസിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല, തീരെ താല്പര്യമില്ലെന്ന് തന്നെ പറയായിരുന്നു. ആ ഞാൻ പോയി മെയിനായിട്ട് ഒരു കെമിസ്ട്രി പോലെ ഒരു സബ്ജക്ട്, അതിനോട് ഫിസിക്സ് മാത്സ് ഒക്കെ വരുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അതെടുത്തിട്ട് ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയായി. പിന്നെ എന്തായാലും നമ്മൾ കടലിൽ വീണു, ഇനിയിപ്പോ നീന്തുക എന്നുള്ളതേ ഉള്ളൂ എന്ന രീതിയിൽ അങ്ങ് പഠിച്ചു. വേറെ വഴിയില്ല. പിന്നെ ഇതൊരു ആശ്വാസം ഇതായിരുന്നു, ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ കെമിസ്ട്രിയൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സാഹിത്യത്തിനും നമ്മുടെ കലയ്ക്കും ഒന്നിനും അതൊരു പ്രശ്നം വരില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ആശ്വാസമായിരുന്നു അതിന്റെ പിന്നിൽ. അതായിരുന്നു കെമിസ്ട്രി എടുക്കാനുള്ള കാരണം.
0: പി ജി
1: കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ് ചെയ്തത്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്
0: ചെയ്തത്. അപ്പം നമ്മുടെ ചിൽഡ്രൻസ് തിയേറ്ററിൽ 12 വർഷമായി ഒരു പരിശീലകനായി പല അനുഭവങ്ങൾ, പല സ്കൂളുകൾ, പല കുട്ടികൾ,

0: അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും, അതിനെ ഒക്കെ ഒന്ന് പറയാമോ?
1: അത് ഒരുപാടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 12 വർഷത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്.
0: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ കാര്യമോ ഏതെങ്കിലും കലോത്സവത്തിന്റെ കാര്യമോ?
1: അതായത് ഞാൻ എൻ്റെ ഒരു 19-ാമത്തെ വയസ്സിലാണ് ഈ പരിശീലനം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ പോയി ഇത്രയും നാളിനിടയ്ക്ക് ഒരുപാട് കുട്ടികളെ കണ്ട്

0: ഏറ്റവും വലിയ കലാമാമാങ്കം എന്നാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിന് പറയാറ്. അതങ്ങനെ തന്നെയാണ്. കാരണം പ്രതിഭകളുടെ ഒരു വിളനിലമാണ് കലോത്സവം എന്ന് പറയുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില കുട്ടികളുണ്ട്, നമ്മുടെ സെലക്ഷൻ ഒന്നും വരില്ല, ഇവർ മാറി നിൽക്കും. പക്ഷെ അവരായിരിക്കും ഭയങ്കര കഴിവുള്ളവരായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സെലക്ഷന് വരാൻ സെലക്ഷന് വേണ്ടി വിളിക്കുന്ന കുട്ടികളെ അവരെ വിളിക്കും. വിളിച്ചിട്ട് ഞാൻ ഈ വരാത്ത കുട്ടികൾ ഇതിനകത്ത് വരില്ലല്ലോ, അവർ മാറി നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ഞാനപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്ര പേരെന്നൊന്നും ഞാൻ വിളിക്കില്ല, മുഴുവൻ പേരും സ്കൂളിൽ മുഴുവൻ പേരെ നിർത്തിയിട്ടായിരിക്കും ഞാൻ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. അല്ലാതെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ എന്ന ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യിപ്പിക്കില്ല സ്കൂളിൽ. എല്ലാ കുട്ടികളെയും ഞാൻ വലിയ ഹാളിൽ നിരത്തി നിർത്തും, ഒരു വലിയ ഒരു വലിയ യൂത്ത് ഫെസ്റ്റിവലിനെ പോലെ. എന്നിട്ട് ഈ മുഴുവൻ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കും ആക്ടിവിറ്റീസ് നമ്മുടെ സെലക്ഷന് വേണ്ടിയുള്ള. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്.
1: വളരെ നല്ലൊരു കാര്യം.
0: അപ്പോൾ നമുക്ക് കിട്ടും എവിടെയാണ് ടാലന്റുകൾ എന്ന് പറയുന്നത്. ടാലന്റുകൾ എപ്പോഴും ഒളിഞ്ഞിരിക്കുകയുള്ളൂ, യഥാർത്ഥ ടാലന്റുകൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കും, അത് പുറത്തേക്ക് വരില്ല.
1: അങ്ങനെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, യഥാർത്ഥ ടാലന്റ്സ് ഉള്ളവർ മടിയും മടി ഭയങ്കരമായിരിക്കും പ്രതിഭകൾക്കൊക്കെ, അല്ലേ?
0: നമ്മൾ കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഞാൻ ഈ 12 വർഷവും പഠിക്കുകയായിരുന്നു കുട്ടികളിൽ നിന്ന്, ശരിക്കും പഠിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു
1: കുട്ടികളിൽ
0: നിന്ന്. ഉറപ്പായും ഞാൻ എൻ്റെ വീക്ഷണങ്ങൾ, എൻ്റെ ഐഡിയാസ്, എൻ്റെ ചിന്തകൾ ഒക്കെ ഈ ഇത്രയും വർഷത്തെ കുട്ടികൾ അവരുടെ സമ്പർക്കം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് അവരൊരുപാട് കാര്യം എന്നെ മനസ്സിലാക്കി തന്നു, പഠിപ്പിച്ചു തന്നു. നമ്മൾ അവരിൽ ഒരാളായി മാറി.
1: ഭയങ്കര നല്ലൊരു അനുഭവമാണ്.
0: ഉറപ്പായും ഉറപ്പായും. പിന്നെ നേരത്തെ പറഞ്ഞത്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, വളരെ രസകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് മനസ്സിലേക്ക് കുറെ കാര്യം ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ അനുഭവം. ഒരിക്കല് ഒരു സ്കൂളിൽ നമ്മൾ ഇതേപോലെ നാടക പരിശീലനം ചെയ്ത് കലോത്സവത്തിന് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ കലോത്സവത്തിന് പോകുന്നതിന് ഒരാഴ്ച അല്ല, ഒരു 3 ദിവസം മുമ്പ് അതിൽ ഏറ്റവും മെയിനായി ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി, അവൾക്ക് തീരെ വയ്യാതായി. വയ്യാണ്ടായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആള്, ഇപ്പോൾ പനി കൂടി അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞാൽ കലോത്സവമാണ്, സ്റ്റേറ്റ് കലോത്സവമാണ് നടക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വേറൊരാളെ മാറ്റി വെക്കാനുള്ള, മാറ്റിയിടാനുള്ള സാഹചര്യവും ഇല്ല, സന്ദർഭവും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ആകെപ്പാട് പേടിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥയിൽ. ഇനിയിപ്പോൾ കയറാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലിരിക്കുകയായിരുന്നു. അവസാനം നമ്മളത് ജില്ലയിലൊക്കെ വളരെയധികം അപ്രിസിയേഷൻ കിട്ടി, 1st സ്ഥാനം കിട്ടി സ്റ്റേറ്റിലേക്ക് വന്നതാണ്. അവസാനം നമ്മൾ തീരുമാനിച്ചു, കാര്യം ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്യാനുള്ള ഒരിക്കലും പറ്റില്ല, നമ്മളത് വേണ്ടാന്ന് വെക്കാം. വളരെ വിഷമത്തോടുകൂടി ബാക്കി കുട്ടികളും നമ്മളും അധ്യാപകരൊക്കെ തീരുമാനിച്ചു, ശരി അത് വേണ്ട, നമുക്ക് സ്റ്റേറ്റിൽ കളിക്കുന്നില്ല, നമ്മൾ നിർത്തുകയാണെന്ന തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി അവസാനം. പക്ഷെ നമ്മളെ തീരുമാനം എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റേറ്റിൽ കളിക്കാനായിട്ട് അവിടെ ചെന്നിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പേ അവിടെ ചെന്നു, സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, പാലക്കാടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി അവസാനം ഇത് ക്യാൻസൽ ചെയ്യാണ് എന്ന് തീരുമാനം എടുത്ത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഒരു കാറിൽ ഈ കുട്ടി വന്നിറങ്ങുകയാണ്. അവിടെ വന്നിറങ്ങിയിട്ട് അതവള് പറയപ്പോൾ പറയാണ്, എനിക്ക് ചെയ്യണം ആ റോള്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഡോക്ടറും അവിടെ പേരൻസൊക്കെ ഭയങ്കര പ്രശ്നമാണോ, ഒരിക്കലും ചെയ്യരുത്, ചെയ്താലും വലിയ ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞില്ല, എനിക്കത് ചെയ്യണം, എനിക്കത് ആവശ്യമുണ്ട്, ഞാൻ ചെയ്യും, ആരുതിർത്താലും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളിത്ര പിന്തിരിപ്പിച്ചിട്ട് ആ കുട്ടി പിന്മാറിയില്ല. അവസാനം അത് കയറുന്ന സമയത്ത് ആ കുട്ടി കയറി. അതും മെയിൻ റോളാണ്, മെയിൻ റോൾ, നാടകത്തിൻ്റെ മെയിൻ റോൾ. നമ്മളൊക്കെ വളരെ നെഞ്ചിടിപ്പോടുകൂടി നിൽക്കുകയാണ്. അപ്പോഴേ അപ്പുറത്ത് ഫെസിലിറ്റിയൊക്കെ റെഡിയാണ്, ആംബുലൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. അവൾ 30 മിനിറ്റ് ആ നാടകം നിറഞ്ഞാടി, ആ വേദിയിൽ നിറഞ്ഞാടി, നല്ല കാണികളുടെ മുഴുവൻ കയ്യടി മുഴുവൻ മേടിച്ച് കർട്ടൻ താഴ്ന്ന നിമിഷം അവൾ വീണു, ബോധം കെട്ട് വീണു. നേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക്. പക്ഷേ ആ നാടകത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞപ്പോൾ ജഡ്ജസിൻ്റെ സ്പെഷ്യൽ മെൻഷൻ അവൾക്കായിരുന്നു അഭിനയത്തിന്. കാരണം അവൾക്കെന്തോ പറ്റിയെന്ന് ഒന്നും അവർക്ക് ആർക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അഭിനയത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ, ഈ മികച്ച നടൻ നടി അവാർഡ് അപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് സ്പെഷ്യൽ മെൻഷൻ വന്നു, അവരുടെ സ്റ്റേറ്റിലെ മികച്ച നടി അവളായിരുന്നു.
1: കലയോടുള്ള

0: ഡോക്ടറാണ്, ഇപ്പം MBBS ഒക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ ആയിട്ട് ഇപ്പം പുറത്താണ്, ഗൾഫിലാണ് ആള്, ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പം അത് ഇതുപോലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മികച്ച നടിയായിട്ടുള്ള അവാർഡ് മേടിച്ച്. അപ്പൊ യാത്ര പറഞ്ഞു കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞതാണ്, ഞാൻ പഠിച്ചതാണെന്ന്.
1: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞുള്ള അർപ്പണ മനോഭാവം ഒരു വളരെ വലുതാണ്. അതുപോലെ അഭിലാഷിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഏതിനാണ്?
0: അത് ഞാൻ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനായിരുന്നു. ആം ആദ്മി എന്ന് പറയുന്നൊരു നാടകമായിരുന്നു ആദ്യം ചെയ്തത്, അതായിരുന്നു. പിന്നെ വേര് എന്ന് പറഞ്ഞാൽ
1: അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴ?
0: ഫസ്റ്റ് ഇയർ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോൾ, ഒന്നാം വർഷം പഠിക്കുമ്പോൾ രണ്ടാം വർഷമായിരുന്നു പിന്നെ അടുത്തത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം. ആ രണ്ടു വർഷമാണ് കിട്ടിയത്, അവിടെ കിട്ടിയത്.
1: വളരെ നന്നായിരുന്നു. അപ്പൊ ഫാത്തിമ കോളേജിനും അഭിമാനിക്കാവുന്ന ഒരു.
0: ഉറപ്പായും ഫാത്തിമ കോളേജ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാലയമാണ്.
1: നാളെ നമുക്കൊക്കെ നമ്മുടെ കൊല്ലത്തിന്റെ വലിയൊരു കലാകാരനായി അഭിലാഷ് ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ നമുക്കൊക്കെ അതൊരു വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കൊല്ലം നമ്മളെ കലയെ അത്രയേറെ സ്നേഹിക്കുന്ന കുറേയേറെ വ്യക്തികളുള്ളൊരു നാടാണ്. ഫാത്തിമ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു?
0: യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോഴും നമ്മളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയായിരുന്നു, നാടകം. പിന്നെ എനിക്ക് ആ സമയത്ത് തന്നെ സിനിമയോടുള്ള ഒരു അഭിനിവേശവും വന്നു തുടങ്ങിയിരുന്നു. അതും ഈ ഡിഗ്രി സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്ക് ചെല്ലുമ്പോഴും ഇപ്പം ഫാത്തിമയിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഒക്കെ സിനിമ, നാടകം സിനിമ എഴുത്ത് ഇതിനെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ ലക്ഷ്യവും.
1: ഇപ്പം കുറേയധികം കാര്യങ്ങൾ നമ്മൾ നാടകത്തെക്കുറിച്ചും നാടകത്തിലെ അനുഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് സിനിമയിലോട്ടൊന്ന് കാലുവെക്കുകയാണെങ്കിൽ സഹസംവിധാനം, ഒരു വെബ് സീരീസ്, അതിനെയൊക്കെ കുറിച്ചും പിന്നെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എഴുത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയെക്കുറിച്ച് ആദ്യം ഒന്നറിയാം. അങ്ങനെ സിനിമയെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ആ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നമ്മുടെ അഭിലാഷ് കാവ്യം ഒരുപാട് സിനിമ കാര്യങ്ങളും സിനിമയിലെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വിമാസഖി. ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
2: ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സമ

0: സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നാടകകൃത്ത്, നാടക പരിശീലകൻ, സംവിധായകൻ, എഴുത്തുകാരനൊക്കെയായ അഭിലാഷ് കാവ്യമാണ്. അഭിലാഷ് നമ്മോട് കുറേയധികം അനുഭവങ്ങളാണ് പങ്കുവച്ചത്. അഭിലാഷ്, ഇനി നമുക്ക് സിനിമയെക്കുറിച്ചാണ് അറിയാനുള്ളത്. അപ്പം അങ്ങനെ പറയുമ്പം ഏതൊക്കെ സിനിമ, പിന്നീട് സംവിധാനം, പുരസ്കാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: സിനിമയോടുള്ള ഒരു ഇഷ്ടം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഡിഗ്രി ടൈമിൽ ആണ് സിനിമയുടെ ഇഷ്ടം തുടങ്ങുന്നത്. അങ്ങനെ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു തുടങ്ങി. അങ്ങനെ കോളേജ് സമയത്ത് ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും കയറണം, സംവിധായകനാകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരെ എറണാകുളത്തേക്ക് പോയിട്ട് സുഗീത്, ഡയറക്ടർ സുഗീത്, അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിനാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഓർഡിനറി ഒക്കെ ചെയ്ത് ഓർഡിനറി സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അങ്ങനെയാണ് ആദ്യമായി സഹസംവിധായകനാകാനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ അടുത്ത മധുര നാരങ്ങി എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ലഭിച്ചു. അതിനുശേഷം പിന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ത്രീ ഡോട്ട്സ് എന്ന് പറയുന്ന സിനിമ ചെയ്തു. അതിനുശേഷം രഞ്ജൻ പ്രമോദ്, രഞ്ജൻ ചേട്ടൻ്റെ കൂടെ രക്ഷാധികാരി ബൈജു, അതുപോലെ മധുരം, അഹമ്മദിൻ്റെ മധുരം, ജൂൺ, ആ സിനിമകളൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് സഹസംവിധായകനായി നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടിലേക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് ബ്രേക്ക് എടുത്ത് എത്തുന്ന സമയത്താണ് വെബ് സീരീസൊക്കെ ആയിട്ട് ഉള്ള മാറ്റം. അത് കൊറോണ സമയമൊക്കെ ആയപ്പോഴേക്കും. അങ്ങനെയാണ് നമ്മൾ വെബ് സീരീസ് തുടങ്ങുന്നത്, യോദളങ്ങാത്തൊരു വെബ് സീരീസ് ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ വെബ് സീരീസ് അത്യാവശ്യം നന്നായിട്ട് പോയി, നല്ല രീതിക്ക് വ്യൂവേഴ്സായി, നല്ല ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ സ്വന്തമായി ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് ചിന്ത തുടങ്ങി. അപ്പം അങ്ങനെ സ്വന്തമായി സിനിമ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. അപ്പം ഞാനും ഉദളങ്ങാത്തുരത്തിൻ്റെ നായകനായിട്ടുള്ള ജയേഷ് ജനാർദ്ദനൻ, അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട് തിരക്കഥ എഴുതി തുടങ്ങി. തിരക്കഥ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ റെഡിയായി, ആർട്ടിസ്റ്റൊക്കെ ആയി വരുന്നു. അപ്പോൾ ഈ വർഷം തന്നെ തുടങ്ങാം, ഷൂട്ടിംഗ് ആരംഭിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് നിലവിൽ സിനിമയിലേക്കുള്ള പോക്ക്. പിന്നെ പുരസ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ അത് എഴുത്തിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് പിന്നെ ഒ വി വിജയൻ യുവകഥാ പുരസ്കാരം കിട്ടിയിരുന്നു 2023. അത് എൻ്റെ ജെനി എന്ന് പറയുന്ന ഒരു കഥയ്ക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ നാടകത്തിന് തിക്കോടിയൻ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ ഒരു സത്കർമ്മ പുരസ്കാരം
0: കിട്ടി
1: ലഭിച്ചിട്ടുണ്ട്. ആ സത്കർമ്മ പുരസ്കാരം ലഭിക്കുന്ന അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിന് വേറൊരു മാനദണ്ഡം കൂടെ ഉണ്ടായിരുന്നു. അവർ ആ അവാർഡിനൊരു മാനദണ്ഡം വെച്ചിരുന്നു, ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു മാനദണ്ഡം. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അവാർഡ് കൊടുക്കുക, നമ്മൾ എത്ര വായിച്ചു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ
0: അർഹതയുള്ളവരിലേക്ക്
1: അത് എത്തുള്ളൂ. അത് കൊടുക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷ സാറാണ് അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം ഡോക്ടർ ബി അശോക് ഐ എസ് കൂടെ ചേർന്നിട്ടാണ് അത് വർഷങ്ങളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻവിറ്റ് ഞാൻ അങ്ങനെ അയച്ചതാണ്. അപ്പം അങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ വായിച്ച് ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ ആ വർഷം മൊത്തത്തിൽ 97 പുസ്തകം വായിച്ചിരുന്നു ആ വർഷം. അപ്പം ആ വർഷം വായിച്ചിരുന്നു, അത് അന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വർഷം 2 പുസ്തകം വായിച്ചായി, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ.
0: മലയാള സാഹിത്യമാണ്, ഇംഗ്ലീഷ്
1: എല്ലാം ഉണ്ടായിരുന്നു, മലയാളം, ഇംഗ്ലീഷ്, ബയോഗ്രഫി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വേണം ചെയ്യാം.
0: നാടകവും വരും,
1: ആത്മകഥകൾ എല്ലാം ഉണ്ട്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങനെയാണ് പുസ്തകം വായിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചു എന്നുള്ളത് വെച്ചിട്ട് അവാർഡ് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ചെറിയ ചെറിയ അവാർഡുകൾ കാര്യങ്ങളൊക്കെ. അതാണ്
0: ഈ ഒരു സമാഗമത്തിലെ ഒരുപാട് നാടക കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. എൻ എൻ പിള്ള, അങ്ങനെ കുറേയധികം പേരെ കുറിച്ച്, ഈ എൻ എൻ പിള്ള തുടങ്ങി അങ്ങ് പാശ്ചാത്യ സാഹിത്യത്തിലെ ഇബ്സന്റെ നാടകങ്ങൾ വരെ വിലയിരുത്തിയ ഒരുപാട് കലാകാരന്മാർ ഇരുന്നൊരു സീറ്റാണ് സമാഗമത്തിന്, നമ്മുടെ ഈ ഒരു ചെയർ എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഒത്തിരി അഭിമാനമാണ്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് കലാകാരന്മാരെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ അനുഭവം ഒക്കെ വളരെ വലുതാണ്. കാരണം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിചാരിക്കും ഇത്രയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേതോ ഒരുപാട് ഏജുള്ള ഒരാളാണ്, ഒത്തിരി വയസ്സുള്ള ഒരാളാണ്, ഇത്രയും വർഷത്തെ അനുഭവങ്ങളൊക്കെ പറയും. പക്ഷെ ആൾക്ക് ഏകദേശം 30 വയസ്സേ ഉള്ളൂ എന്നുള്ളത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. പക്ഷെ അഭിലാഷ് കാവ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രോതാക്കൾ

0: ായിരിക്കും ഫാത്തിമ കോളേജ് യൂണിവേഴ്സിറ്റി പിന്നെ 12 വർഷമായി കുട്ടികളുടെ പരിശീലനം. പക്ഷെ വളരെ ചെറുതിലെ ഈ കലാകാരന്റെ ഒരു ചുവടുവയ്പ് നമ്മുടെ സാംസ്കാരിക സിനിമാ എഴുത്ത് രംഗത്തേക്ക് വന്നു എന്നുള്ളത് ഒരു വളരെ ഈശ്വരാധീനമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഇത്രയേറെ അനുഭവങ്ങളുമായിട്ട് ഇവിടെ എത്തിയ ആദ്യത്തെ ആളാണ് അഭിലാഷ് കാവ്യം.
1: അതെ,
0: ഒ വി വിജയൻ പുരസ്കാരം അല്ലെ, അതൊന്നും ഒരു ചെറിയ കാര്യമല്ല അല്ലേ. നമ്മുടെ ഇന്ന് മലയാള സാഹിത്യ ലോകത്തെ തന്നെ സാഹിത്യ രംഗത്തെ തന്നെ രണ്ടാക്കിയ ഒ വി വിജയന്, അതായത് മുമ്പും ഖസാക്കിന് മുൻപും പിൻപും എന്ന് സാഹിത്യ ലോകത്തെ വേർതിരിക്കാൻ പറ്റിയ അത്ര ലെജൻഡ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ പേരിലുള്ള ഒരു അവാർഡ്
1: നമ്മുടെ
0: ഖസാക്കിന്റെ ഇതിഹാസവും രവിയും ഒക്കെ ഇങ്ങനെ പാലക്കാടും കരിമ്പനകളുടെ നാടും ഒക്കെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. സാഹിത്യത്തെ ഇഷ്ടമുള്ള ഒരാളും അതിൽ നിന്നൊന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോകില്ല അല്ലേ. അല്ലെ, അതെ. അഭിലാഷ് പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, സഹസംവിധാനം സിനിമ ഒക്കെ പറഞ്ഞു. അപ്പം നമുക്ക് കുടുംബത്തെ കുറിച്ച്, എന്ന ഫാമിലി, ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, എല്ലാരെ കുറിച്ചും ഒക്കെ ഒന്ന്.
1: കുടുംബം അമ്മയുണ്ട്, അമ്മ അച്ഛനുണ്ട്, പിന്നെ ഒരു അനിയപ്പെങ്ങളാണുള്ളത്. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷം ആവുന്നു. ഭാര്യയുടെ പേര് കാവ്യ കൃഷ്ണൻ എന്നാണ്. ആള് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. PSC പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ ഒരു മോളുണ്ട്, അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മിഥില എന്നാണ് പേര്.
0: മിഥില കാവ്യ.
1: മിഥില, അതെ, മിഥില കാവ്യ. അപ്പോ അതാണ് ഫാമിലി, ചെറിയ ഫാമിലിയാണ്.
0: അഭിലാഷ് ഇന്ന് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡിയോയിൽ എത്തി ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചു. നാളെ അഭിലാഷ് ഒരു സിനിമാ രംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ വളരെ വലിയൊരു പ്രതിഭയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അങ്ങനെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ വകയായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു ഒരു പ്രാർത്ഥനയും സ്നേഹവും നന്ദിയും ഒക്കെ ഇപ്പം ഈ ഒരു ഇതിലെ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇത് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ റേഡിയോ ആണ്. അപ്പം ഈ റേഡിയോയിൽ നമുക്ക് ആയിരക്കണക്കിന് ക്യാൻസർ പേഷ്യൻറ്റിന് നമ്മളിലൂടെ എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ റേഡിയോ സാന്ത്വനത്തിലെ ഒരുപാട് പരിപാടികൾ. അവർക്കൊക്കെ ആശ്വാസമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. മനസ്സിൽ കാരുണ്യം വറ്റിപ്പോകാത്ത, മനുഷ്യത്വം വറ്റിപ്പോകാത്ത ഒരുപാട് മനുഷ്യർ. അതിലൊരാളാകാൻ അഭിലാഷിനും കഴിയട്ടെ, കഴിഞ്ഞു എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് നന്ദി.
1: വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്ന് ഈ പാലിയേറ്റീവ് റേഡിയോയുടെ ഇവിടെ വന്ന് ഇതേപോലെ കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ചോദിച്ചതിനൊക്കെ ഇതേപോലെ ലളിതമായെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം.
0: താങ്ക് യു. സമാഗമം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ രജനി ഗിരീഷ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
1: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
0: LIC ബീമാ സഖിയോ? അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
1: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരം.

0: ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: Music with Radio Sandvanam 90.4 FM.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം, സ്ഥിര

റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

രാജ്യത്തെ ബാങ്ക് ജീവനക്കാർ ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ പണിമുടക്ക് പിൻവലിച്ചു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം താൽക്കാലികമായി മാറ്റിവച്ചതായി ബാങ്ക് യൂണിയനുകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചത്. ഇതോടെ തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ ബാങ്കുകൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കും. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പാടിന്റെ ശബ്ദം ഹൃദയത്തിന്റെ താളം.
1: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യം

0: വർഷം 7000 രൂപ, രണ്ടാം വർഷം 6000 രൂപ, മൂന്നാം വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ

0: രാമേശ്വരൻ ടെമ്പിൾ കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
4: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ് നീ ഒന്നറിയും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങൾ.

0: ലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഇക്കൊല്ലത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നവംബർ 21 നടക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. യോഗത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രതിനിധി പ്രദീപ് കുമാർ, മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രതിനിധി പ്രദീപ്, കൊടുക്കുന്നൽ സുരേഷ് എംപിയുടെ പ്രതിനിധി എബ്രഹാം സാമുവൽ, കെ സി വേണുഗോപാൽ എംപിയുടെ പ്രതിനിധി എം അൻസർ, ജില്ലാ കലക്ടർ ആനിജൂല തോമസ്, എ ഡി എം എസ് സജീത്, ഫിനാൻസ് ഓഫീസർ തീർത്ഥ, വള്ളംകളി ചീഫ് കോർഡിനേറ്റർ ആർ കെ കുറുപ്പ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ 4ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9:30 കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ തൊഴിൽ, വനിതാ ശിശുക്ഷേമ, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി മിഥു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മേയർ എ കെ ഹഫീസ് അധ്യക്ഷത വഹിച്ചു. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെയാണ് തീവ്രയജ്ഞ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തെ മാറ്റുന്നതിന് വാടക കുറയ്ക്കുന്നതടക്കം വിവിധ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പി സി വിശ്വനാഥ്. ആദ്യപടിയായി ഒക്ടോബർ 7 മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മ്യൂസിക് ഫെസ്റ്റ് സംഘടിപ്പിക്കും. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പേരിട്ടിരിക്കുന്ന സംഗീത കലാപരിപാടിയിൽ രാജ്യത്തെ വിവിധ കലാകാരന്മാർ പങ്കെടുക്കും. യോഗത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി, മേയർ എ കെ ഹഫീസ്, ജില്ലാ കലക്ടർ ആനിജൂല തോമസ്, സാംസ്കാരിക വകുപ്പ് അധ്യക്ഷൻ ഇമ്പശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ സമുച്ചയത്തിൽ സന്ദർശനം നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഭവനരഹിതരായ 10,000 പട്ടികജാതി കുടുംബാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പരിഷ്കരിച്ച സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. അഞ്ചലിൽ ആരംഭിച്ച കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പുതിയ മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ അജയ് പ്രസാദ് സി എം എൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിനിധി വി പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജ്യോതി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വലിയ തീരദേശവും കായലുമൊക്കെയുള്ള കേരളത്തിന് ബ്ലൂ ഇക്കണോമിയിൽ വലിയ സാധ്യതയുണ്ടെന്നും മത്സ്യോൽപാദനം, സംസ്കരണം, പാക്കേജിംഗ്, ബ്രാൻഡിംഗ്, കയറ്റുമതി തുടങ്ങിയ മേഖലകളിൽ സഹകരണ രംഗത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന സന്ദേശവുമായി കൊല്ലം പവിത്രം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച വനിതാ ശാക്തീകരണത്തിന് ദിശ പകരുന്ന വിവിധ പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ചടങ്ങിൽ പ്രകൃതി വാതക സഹമന്ത്രി സുരേഷ് ഗോപി വിശിഷ്ടാതിഥിയായി, ടൂറിസം സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, രാജീവ് ചന്ദ്രശേഖർ എം എൽ എ, എൻ സി സി എഫ് ചെയർമാൻ വിശാൽ സിംഗ്, മാനേജിംഗ് ഡയറക്ടർ ആനി ജോസഫ് ചന്ദ്ര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബാങ്ക് ജീവനക്കാർ തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തേക്ക് നടത്താൻ നിശ്ചയിച്ച പണിമുടക്ക് മാറ്റി. ഞായറാഴ്ച രാത്രി ബാങ്ക് ജീവനക്കാരുടെ വിവിധ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് മാറ്റിയത്. ചവറ തെക്കുംഭാഗം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഒക്ടോബർ 3-നും 4-നും മുൻപ് തെക്കുംഭാഗം സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ മുഖേന അപേക്ഷ നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. കോയിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൽ പി എസ് ടി, യു പി എസ് ടി ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഒക്ടോബർ 1 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കു സാധ്യത. കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 10:30 വരെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ, വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ

0: ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം

0: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിനും

ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കോട് ദേവി പമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം കൊല്ലം. കോൺടാക്ട് 9846512424.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 28. പെൻസിലിൻ കണ്ടെത്തിയതും ഇന്ത്യയുടെ ആദ്യ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചതും ആദ്യത്തെ കളർ ടെലിവിഷൻ വിപണിയിൽ ഇറങ്ങിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 28. ഇന്ന് ലോക പേവിഷബാധ പ്രതിരോധ ദിനം. പേവിഷ വാക്സിൻ കണ്ടുപിടിച്ചതിലൂടെ ശ്രദ്ധേയനായ ലൂയി പാസ്റ്ററിന്റെ ചരമദിനത്തിന്റെ സ്മരണാർത്ഥം ഇന്ന് ലോക പേവിഷബാധ പ്രതിരോധ ദിനം ആചരിക്കുന്നു.

0: ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനും ഔഷധശാസ്ത്രജ്ഞനുമായ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടെത്തിയത് 1928 സെപ്റ്റംബർ 28 ഇന്ത്യയുടെ ആദ്യ ജ്യോതിശാസ്ത്ര നിരീക്ഷണ ഉപഗ്രഹം ആസ്ട്രോസാറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28 പ്രപഞ്ചത്തിലേക്ക് ഇന്ത്യ തുറന്നുവെക്കുന്ന കണ്ണ് എന്നാണ് ആസ്ട്രോസാറ്റിനെ അറിയപ്പെടുന്നത്. സ്വകാര്യ മേഖലയായ സ്പേസ് എക്സ് ആദ്യത്തെ ശൂന്യാകാശ പേടകമായ ഫാൽക്കൺ 1 വിക്ഷേപിച്ചത് 2008 സെപ്റ്റംബർ 28. സ്കാംജെറ്റ് റോക്കറ്റ് എഞ്ചിന്റെ പ്രഥമ പരീക്ഷണം ISRO വിജയകരമായി നിർവഹിച്ചത് 2016 സെപ്റ്റംബർ 28. ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ കളർ ടെലിവിഷൻ വിപണിയിൽ ഇറങ്ങിയത് 1951 സെപ്റ്റംബർ 28. സൂപ്പർ മൂണും ഗ്രഹണചന്ദ്രനും ഒരുമിച്ച് വന്ന അപൂർവ കാഴ്ചയ്ക്ക് ലോകം സാക്ഷിയായത് 2015 സെപ്റ്റംബർ 28. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന രക്തസാക്ഷിയായ ഭഗത് സിംഗിന്റെ ജന്മദിനമാണ് ഇന്ന്. 1907 സെപ്റ്റംബർ 28 അദ്ദേഹം ജനിച്ചത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബിലെ ലയർപൂർ ജില്ലയിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദിന്റെ ചരമദിനമാണ് ഇന്ന്. 1983 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. ഉപമുഖ്യമന്ത്രി, മന്ത്രി, ലോക്സഭാംഗം തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യസ് സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സാംഗപദക്രമോപനിഷദൈഃ.

ഹരി ഓം. ഭഗവാൻ രമണ മഹർഷി സദ്ദർശനം എന്ന കൃതിയിൽ ചോദിക്കും, സത്പ്രത്യയാ കിന്നു വിഹായ സന്തം. സന്തം, സത്ത്, വെരി എസെൻസ്, വെരി എക്സിസ്റ്റൻസ്, അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന് അറിയും? അപ്പൊ ഉണ്ടെന്ന് അറിയുന്നതിലെ ഉണ്മയെ തേടിപ്പോയാൽ അത് സർവേശ്വരനാണ്. അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. ദിശാബോധത്തോടെ ചികഞ്ഞു ചെന്നാൽ ഈ പ്രപഞ്ചം മൃണ്മയമല്ല, സാക്ഷാൽ ചിന്മയമാണ്. ക്ലിയർ? സ്വപ്നത്തിൽ നമുക്ക് ഈ അവകാശവാദം ഉന്നയിക്കാം അല്ലേ? അവിടെ പല വ്യക്തികളുണ്ട്, പല വസ്തുപ്രതിഭാസങ്ങളുണ്ട്, പക്ഷെ നമുക്ക് എന്ത് പറയാം, ഞാൻ മാത്രമായിരുന്നു. ആ സ്വപ്നത്തിലെ ആദിയിലാരാ ഞാൻ, അന്തത്തിലാരാ ഞാൻ, മധ്യത്തിലും ഞാൻ തന്നെ. എന്താ വിശേഷം? ഞാൻ സ്വയം മാറാതെ ഒക്കെ ആയി തീർന്നു. ഉണർന്നതോടുകൂടി അതൊക്കെ ഉപസംഹരിച്ചു. കയറ് സ്വയം മാറാതെ പാമ്പായിട്ട് കുറച്ചു നേരം അവിടെ ഭയപ്പെടുത്തി, പക്ഷെ ടോർച്ച് അടിച്ചപ്പോഴോ പാമ്പ് പോയി കയറും.

0: ഇനി ഭഗവാൻ അങ്ങോട്ട് ആരംഭിക്കട്ടോ. അതിനു മുമ്പ് ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? സ്വന്തം മഹത്വത്തെ വിളിച്ച് പറയുന്നു. സ്വന്തം മഹത്വത്തെ, സ്വന്തം ശേഷികളെ, സ്വന്തം കഴിവുകളെ, സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് പറയാമോ? ഇതാണ് ചോദ്യം. സ്വാമിയുടെ ഒരു നിർദ്ദേശം, ഇക്കാര്യത്തിൽ ഭഗവാനെ മാതൃകയാക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, പക്ഷേ എന്താ പക്ഷേ? ഒരാൾ ഇരുന്നു കൊണ്ട് അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് സാമാന്യേന മറ്റുള്ളവർക്ക് ഹൃദ്യമായി തോന്നില്ല. കേട്ടില്ലേ? അതുകൊണ്ട് പറയാതിരിക്കാൻ തീരുമാനിച്ചു കളയരുത്. പറയാതിരുന്നാ അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പറയാതിരുന്നാൽ അറിയില്ല, അറിഞ്ഞില്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റില്ലേ? ഒരു പരിപാടി നടക്കുന്ന വേദി, പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടി കഴിഞ്ഞു, അടുത്ത പരിപാടിക്ക് വേണ്ടി സജ്ജീകരണത്തിന് സമയം, അതിങ്ങനെ നീണ്ടുപോവുക. ആ സമയത്ത് ഒരാള് പറയുന്നു, മൈക്ക് തന്നാ ഞാനൊരു പാട്ട് പാടാം. കേട്ടില്ലേ? എന്നിട്ട് അയാള് വളരെ മനോഹരമായിട്ട് പാടുന്നു. അത് അദ്ദേഹം വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നല്ല ടൈം ഫില്ലറായി. വേറൊന്നും കൂടി സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് നടന്ന പരിപാടിയേക്കാൾ ഭേദം ഈ പാട്ടായിരുന്നു എന്ന് തോന്നി ആളുകൾക്ക്. ആയിക്കൂടെ, ഇവിടെ എപ്പോഴാണ് അരോചകമല്ലാത്ത വിധം? അരോചകം എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലായില്ലേ? മറ്റുള്ളവർക്കൊരു അലോസരമാവാത്ത വിധം, മറ്റുള്ളവർക്ക് രുചിക്കാത്ത വിധം നമ്മുടെ മഹിമ പറയുന്നത് അനുവദനീയല്ല. എപ്പോഴാണ് നമ്മുടെ മഹിമ പറയുന്നത് അരോചകമായി മാറുക? അതിന്റെ പിറകിൽ ഈശ്വര ആരാധനാ താൽപര്യം ഇല്ലാത്തപ്പോഴാണ്. ഓക്കെ, ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, വാട്ട് എവർ യു ഹാവ് ദേ ആർ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈശ്വരന്റെ സമ്മാനങ്ങളാണ്, ഉപഹാരങ്ങളാണ്, വരദാനങ്ങളാണ്. യു ആർ എ മെസഞ്ചർ, നിങ്ങൾ ഒരു ദൂതനാണ്. വാട്ട് ഈസ് യുവർ ജോബ്? യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്. ഭഗവാൻ തന്ന വരദാനങ്ങളെ വിതരണം ചെയ്യാനുള്ള ദൂതന്മാരാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നാം നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുന്നു, അത് പ്രകടിപ്പിക്കാൻ ഉദ്യമിക്കുന്നു എന്ന് വന്നാൽ അത് മറ്റുള്ളവർക്ക് അരോചകം ആവില്ല. മനസ്സിലായില്ലേ? അത് സമ്മതമായി തോന്നുന്നുണ്ടോ? ഭഗവാൻ അത് ചെയ്ത് മാതൃക കാണിച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഭഗവാൻ വിളിച്ച് പറയണം, ഞാൻ ഇതാണ് അതാണ് എന്നിങ്ങനെ പറയുന്നു. കേട്ടില്ലേ? ആ ഭഗവാനാണ് എന്നിൽ അന്തര്യാമിയായിരിക്കുന്നത് എന്ന ഒരു ധ്യാനത്തോടെ, ചിന്തയോടെ, ഭക്തിയോടെ നമുക്ക് അവസരം നോക്കി പറയാം. ഓക്കെ, ഒപ്പം തന്നെ മറ്റുള്ളവർ അതിനെ വിലയിരുത്തി പറയുന്നതിനെ കേൾക്കാനും, കാരണം ചിലപ്പോ ഈ ഉപാധികൾ വേണ്ടത്ര ട്യൂൺഡ് ആവില്ല. യു ആർ ബ്ലെസ്ഡ്, പക്ഷെ വേണ്ടത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടോ ഇല്ലേ, അതിന്റെയൊക്കെ പരിഹാരം. അതുകൊണ്ട് എന്ത് വേണം? ഫീഡ്ബാക്ക് ഉപയോഗിച്ച് അതിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ മനസ്സിരുത്തിക്കൊള്ളണം. ഈ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ nothing wrong in നമ്മുടെ കഴിവുകളെ കുറിച്ച് പറയുന്നതിൽ തെറ്റില്ല. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ കഴിവുകൾ അന്വേഷിച്ച് അറിയാനുള്ള ഉത്സാഹം ഉണ്ടാവട്ടെ. അത് വേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അറിയിച്ച് അവർക്ക് അവസരമൊരുക്കി കൊടുക്കുന്നതും നന്ന്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാം സത്സംഗം ചെയ്യുന്നു എന്ന് പറയാം. കേട്ടില്ലേ, ഇതൊക്കെ സത്സംഗമാണ്. എങ്ങനെ ഇത് സത്സംഗമാവുന്നു? അലോസരമില്ലാതെ തനിക്ക് ലഭിച്ച വരദാനങ്ങളെ ഈശ്വര വിഭൂതികളാണ്, അനുഗ്രഹങ്ങളാണെന്ന് പറയുന്നതിലൂടെ ഈശ്വരന്റെ മഹത്വത്തെ നമ്മൾ പ്രകാശിപ്പിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് ചെയ്യുന്നു. ആദരിക്കലുകളൊക്കെ ഇതാണ്. കേട്ടില്ലേ, ആദരവ് നൽകുന്ന സമയത്ത് നാം അവരിലൂടെ പ്രകടമായ ഈശ്വര വൈഭവത്തെയാണ് ആദരിക്കുന്നത്. ഏറ്റുവാങ്ങുന്നവർ എന്ത് പറയും? ഇതൊക്കെ സർവേശ്വര അനുഗ്രഹം. കേട്ടില്ലേ, ഇതിങ്ങനെ തുടരണം എന്ന് പറയാ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാം എന്തെങ്കിലുമൊക്കെ പറയുന്നതും നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാനല്ല, പിന്നെയോ നമ്മിലുള്ള ഈശ്വര വിഭൂതികളെ പ്രകാശിപ്പിക്കാനാണ്. കേട്ടില്ലേ, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ

0: 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീര കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീര കർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വി ബി ജി റാംജി പദ്ധതിയിൽ ക്ഷീര കാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തുഫാൻ ദ നർക്കോ ഫണ്ടിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിതിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തുഫാന്റെ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഫണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചുനീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജി ഡി പിക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ.

0: പക്ഷിവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ നാലാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന നാലാംഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് നാലാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാ രാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള യുപി ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ നാലാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. പേവിഷബാധയെ അറിയാം, പ്രതിരോധിക്കാം. തയ്യാറാക്കിയത് ഡോക്ടർ സിനിയ ടി നുജും, പ്രൊഫസർ ആൻഡ് ഹെഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കൊല്ലം. അവതരണം നവനീത. ഇന്ന് സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനം. 2026 വേൾഡ് റാബീസ് ഡേയുടെ പ്രസക്തമായ സന്ദേശം സ്ട്രോങ്ങർ ടുഗദർ, ഒന്നിച്ചു മുന്നേറാം കൂടുതൽ കരുത്തോടെ എന്നതാണ്. മനുഷ്യരിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ റാബീസ് അവസാനിപ്പിക്കാനാവില്ല. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, നമ്മുടെ സമൂഹം, പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, മൃഗസംരക്ഷണ വിഭാഗം, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോ വർഷവും കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നുണ്ടെങ്കിലും ഇന്നും കേരളത്തിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധയെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും ചിലർക്ക് ഇന്നും ജീവിതത്തിലെ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടി വരുന്നതിനാൽ ചികിത്സ തേടുന്നത് മാറ്റിവെക്കുന്നവരുണ്ട്. ചിലർക്ക് ചികിത്സാ കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം, യാത്രാ സൌകര്യങ്ങളുടെ അഭാവം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം സമയബന്ധിതമായി ചികിത്സ തേടാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ ചികിത്സ വൈകുന്നവരിൽ വലിയൊരു വിഭാഗവും സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ പിന്നാക്കാവസ്ഥയിലുള്ളവരാണ്. വളരെ അപൂർവമായി ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ് ലഭിച്ചിട്ടും സമ്പർക്കം വളരെ ഗുരുതരമായിരിക്കുകയോ നാഡീസാന്ദ്രത കൂടുതലുള്ള ശരീരഭാഗങ്ങളിൽ ഗുരുതരമായ കടിയുണ്ടാകുകയോ ചെയ്താൽ രോഗിയെ രക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. ഓരോ ജീവനും രക്ഷിക്കണമെങ്കിൽ മനുഷ്യർക്ക് സമ്പർക്കം ഉണ്ടായതിനു ശേഷം ചികിത്സ നൽകുന്നതിൽ മാത്രം നമ്മൾ ഒതുങ്ങരുത്. മനുഷ്യരിലേക്ക് വൈറസ് പകരുന്ന ശൃംഖല തന്നെ തടയുകയാണ് ദീർഘകാല പരിഹാരം. മനുഷ്യരിലെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഇല്ലാതാകണമെങ്കിൽ പ്രത്യേകിച്ച് നായകളിൽ നിന്നുള്ള വൈറസ് വ്യാപനം നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും വേണം. പേവിഷബാധ മനുഷ്യരുടെ മാത്രം രോഗമല്ല, മൃഗങ്ങൾക്കും പേവിഷബാധ ഉണ്ടാകുന്നു. അവയും രോഗബാധിതരാകുകയും വേദന അനുഭവിക്കുകയും ഒടുവിൽ മരിക്കുകയും ചെയ്യുന്നു. 2025 കേരളത്തിൽ പേവിഷബാധ മൂലം 33 മനുഷ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മൃഗങ്ങളിൽ പേവിഷബാധ മൂലമുള്ള 600+ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേവിഷബാധയെ ഇല്ലാതാക്കുക എന്നത് മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആരോഗ്യ പ്രവർത്തനം മാത്രമല്ല, മൃഗങ്ങളുടെ ക്ഷേമവും സംരക്ഷിക്കുന്ന ഒരു വലിയ വൺ ഹെൽത്ത് ഉത്തരവാദിത്വം കൂടിയാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുമിച്ച് സംരക്ഷിക്കാം, വൈറസിന്റെ പകർച്ച ശൃംഖല തന്നെ ഇല്ലാതാക്കാം. പേവിഷബാധ മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. രോഗബാധിതനായ മൃഗത്തിന്റെ ഉമിനീരിലൂടെയാണ് പ്രധാനമായും വൈറസ് പകരുന്നത്. സാധാരണയായി കടിയിലൂടെയാണ് വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ കടിക്ക് പുറമെ പോറലിലൂടെയും പൊട്ടിയ ചർമ്മത്തിലോ കണ്ണ്, വായ തുടങ്ങിയ ശ്ലേഷ്മ പടലങ്ങളിലോ രോഗബാധിത മൃഗത്തിന്റെ ഉമിനീർ എത്തുന്നതിലൂടെയും രോഗബാധ ഉണ്ടാകാം. പേവിഷബാധ വളരെ ഗുരുതരമായ രോഗമാണ്. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് എല്ലായ്പ്പോഴും മരണകാരിയാണ്. എന്നാൽ പേവിഷബാധ 100% തടയാൻ കഴിയും.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഓക്കെ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: इवन पॉलिटेक्निक्स और आईटीआईज जो थे उनको भी अपग्रेड किया जा रहा है अब. तो बहुत सारा फोकस जो है वो
1: निशब्द दिखे शब्दों नल्का मनसिने चेर्त पिटिक्कान रेडियो सांदनम 90.4 FM.
2: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. ദേശകാല ഭാഷ അതിരുകൾ ഭേദിച്ച് ആസ്വാദനം എന്ന ആകാശത്തിന് കീഴിൽ ഏവരും ഒന്നിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഞങ്ങൾ സ്നേഹത്തിനും സന്തോഷത്തിനുമൊക്കെയായി ദാഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയനെ, എനിക്കൊപ്പം വന്ന് പാടൂ. ആനന്ദമഹലിലെ ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയ ഗായകൻ യേശുദാസാണ്, ഒപ്പം സലിൽദായും. എന്നാൽ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കലാകാരനും കൂടിയുണ്ട്, ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയ യോഗേഷ് ഗൗർ. ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരഭംഗിയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും യോഗേഷിന്റെ വരികളും ചേർന്നപ്പോൾ ഈ ഗാനം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറി.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡ് രംഗത്തെ ഏറ്റവും പ്രശസ്തനും ലളിതമായ വരികളിലൂടെ ശ്രദ്ധേയനും ഗാനരചയിതാവും എഴുത്തുകാരനുമായ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. 1943 മാർച്ച് 19 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1962 സഖി റോബിൻ എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്.

Feel the music with Radio Santhvanam 90.4 FM. കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലിക നമുക്ക് സമ്മാനിച്ചിരുന്നു. സിനിമകൾക്ക് പുറമേ ദൂരദർശന്റെ സുവർണ കാലഘട്ടത്തിൽ നിരവധി പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരകളുടെ ശീർഷക ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയ താളുകളിൽ ആലേഖനം ചെയ്ത വരികൾ നമുക്ക് സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ യോഗേഷ് ഗൗർ സമ്മാനിച്ച വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ സഞ്ചരിക്കുന്നത്. മധ്യകാല സിനിമാ സംവിധായകരായ ഹൃഷികേശ് മുഖർജി, ബസു ചാറ്റർജി എന്നിവരുമായുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയത്. ആനന്ദ്, രജനീകന്ധ, മനസ്സിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യവും ലളിതവും എന്നാൽ ആത്മാവുള്ളതുമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ എഴുത്തുകാരൻ യോഗേഷിന്റെ തൂലികയിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ശബ്ദവും സംഗീതവും വരികളുമെല്ലാം നമ്മെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ചില വരികൾ നമ്മുടെ ജീവിതത്തോട് വളരെയധികം അടുത്തു നിൽക്കുന്നവയുമാകാം. ഒരു പക്ഷേ ആ വരികളുടെ ലാളിത്യമാകാം നമ്മെ അതിലേക്ക് ഏറെ അടുപ്പിച്ചിരുന്നത്. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികൾ ഏതൊരു സാധാരണക്കാരന്റെ ഹൃദയത്തിലും കോറിയിടാൻ പാകത്തിന് ലാളിത്യം തുളുമ്പുന്നവയായിരുന്നു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗാനരചയിതാവ് ശൈലേന്ദ്രയുടെ മരണശേഷം

മറ്റൊരു ഗാനരചയിതാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സലിൽദ അദ്ദേഹത്തിന് ഒരു ഗാനം വാഗ്ദാനം ചെയ്യുകയും അതിനുള്ള വരികൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് യോഗേഷ് ഗൌർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വളരെ ഫലപ്രദമായ ഒരു സംഗീത ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: ാം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിൽ മാന്ത്രിക വിസ്മയം തീർത്ത പ്രിയ ഗാനരചയിതാവ് ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചത്. ഗുൽസാർ പോലുള്ള സമകാലികരിൽ നിന്നും അദ്ദേഹത്തിന് ശേഷം വന്ന ജാവേദ് അക്തർ പോലെയുള്ള എഴുത്തുകാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. സലീൽ ചൗധരി, ആർ ഡി വർമ്മൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം അനശ്വരമായ നിരവധി ഗാനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2010 അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 2020 May 29 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. എന്നിരുന്നാലും എത്രയോ ഹൃദയങ്ങളിൽ തെന്നിമാറാത്ത വരികളിലൂടെ നശ്വരതയിലെ അനശ്വരനായി ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മേഘമൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ദേവേന്ദ്രന്റെ തീരുമാനം. പാലാഴി മഥനം കഴിഞ്ഞു. ഒരു കാര്യം ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിന് അസുരന്മാരെക്കാൾ ദേവന്മാർക്ക് കഴിവ് കൂടുതലാണെന്ന് ഉറപ്പായി. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ അസുരന്മാർ തയ്യാറായില്ല. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ദേവന്മാരെക്കാൾ തങ്ങൾ ഒട്ടും പിന്നിൽ അല്ലെന്നായിരുന്നു അസുരന്മാരുടെ വാദം. ഞാൻ കഥ തുടരുകയാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതിനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്നും വഴക്കായിരുന്നു. കയ്യേറ്റത്തിലും യുദ്ധത്തിലും ഇത് കലാശിച്ചിരുന്നു. ബ്രഹ്മാവിന് എന്നും ഇതൊരു തലവേദനയായിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ദിവസം ബ്രഹ്മാവ് ഇന്ദ്രനെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചു. ബ്രഹ്മാവും ഇന്ദ്രനും തമ്മിൽ വളരെ നേരം ചർച്ചകൾ നടന്നു. ചർച്ചയുടെ അവസാനം ഇന്ദ്രൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അസുരന്മാർക്ക് അവരെ കുറിച്ച് മനസ്സിലാകുന്നതിന് വേണ്ട അവസരം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ദ്രൻ ഉടനെ തന്നെ ഒരു പരിപാടി തയ്യാറാക്കി ദേവന്മാരെയും അസുരന്മാരെയും ഒരു സദ്യക്ക് ക്ഷണിച്ചു. ഏതായാലും സദ്യക്ക് ക്ഷണിച്ചത് ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. കൃത്യസമയത്ത് തന്നെ രണ്ടു കൂട്ടരും ദേവേന്ദ്രന്റെ സഭയിലെത്തി. വിഭവ സമൃദ്ധമായ ഒരു സദ്യയായിരുന്നു ഇന്ദ്രൻ തയ്യാറാക്കിയിരുന്നത്. സഭയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ നല്ല മണം മൂക്കിൽ തുളച്ചു കയറി. കുശല പ്രശ്നങ്ങൾ നടത്തിയ ശേഷം ദേവേന്ദ്രൻ രണ്ടു കൂട്ടരെയും ഭക്ഷണമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വശത്ത് ദേവന്മാരെയും മറുവശത്ത് അസുരന്മാരെയും വരിവരിയായി ഇരുത്തി സദ്യ വിളമ്പി. സദ്യ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി ഇന്ദ്രൻ പറഞ്ഞു, ബഹുമാന്യ സുഹൃത്തുക്കളെ, എന്റെ ക്ഷണം സ്വീകരിച്ച് സദ്യയിൽ പങ്കെടുക്കാൻ വന്നവർക്ക് പ്രത്യേകം നന്ദി പറയട്ടെ. എന്നാൽ സദ്യ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ കൈമുട്ടുകൾ മടക്കാൻ പാടില്ല. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും വാ പൊളിച്ചു. വിഭവ സമൃദ്ധമായ സദ്യ മുമ്പിൽ വിളമ്പി വച്ചിരിക്കുന്നു. നല്ല വിശപ്പും ഉണ്ട്. അപ്പോഴാണ് ഇന്ദ്രൻ കരാറും കൊണ്ട് വന്നിരിക്കുന്നത്. ദേവന്മാരും അസുരന്മാരും ഇന്ദ്രനെ തുറിച്ചു നോക്കി. ഇന്ദ്രൻ ഒരിക്കൽ കൂടി പറഞ്ഞു, സ്വന്തം കൈമുട്ട് മടക്കാതെ എല്ലാവരും ആഹാരം കഴിച്ചു തുടങ്ങുക. അസുരന്മാർ അങ്ങോട്ടും

0: ങ്ങോട്ട് നോക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ തങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണോ എന്ന് അവർ ചോദിച്ചു. ദേവേന്ദ്രന്റെ കരാർ അല്പനേരത്തേക്ക് ദേവന്മാരെയും വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും അവർ പരസ്പരം എന്തൊക്കെയോ ആലോചിച്ചുറച്ചു. പെട്ടെന്ന് ദേവന്മാർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കൈമുട്ടുകൾ മടക്കാതെ ഭക്ഷണം ഉരുളകളാക്കി അപരന്റെ വായിൽ വച്ചുകൊടുത്തു. ഇത് കണ്ട അസുരന്മാർ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോയി. ദേവേന്ദ്രന്റെ കരാർ പാലിക്കാൻ ദേവന്മാർ കണ്ടെത്തിയ വിദ്യ പ്രശംസനീയം തന്നെ ആയിരുന്നു. അസുരന്മാർ മുഖത്തോട് മുഖം നോക്കി അന്താളിച്ചിരുന്നു പോയി. ദേവന്മാർ ചെയ്യുന്നത് അനുസരിക്കാൻ അസുരന്മാർക്ക് മനസ്സു വന്നില്ല. ഇന്ദ്രന്റെ കരാർ പാലിച്ചുകൊണ്ട് ദേവന്മാർ സദ്യയുണ്ടിട്ട് പോയി. പക്ഷേ അസുരന്മാരാകട്ടെ തലയും കുനിച്ചിരിപ്പായി. ഇന്ദ്രൻ പറഞ്ഞു, നമ്മുടെ അസുരന്മാർ ബുദ്ധിശക്തിയിൽ ദേവന്മാരെക്കാൾ പിന്നോക്കം തന്നെയാണ്. ഇക്കാര്യത്തിൽ അസുരന്മാർ ദേവന്മാരോട് ഈർഷ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ദേവന്മാരെ പോലെ ശുദ്ധ മനസ്സുകളായാൽ അസുരന്മാരുടെ ബുദ്ധിയും വികസിക്കും. ദേവന്മാർക്ക് അസുരന്മാരെക്കാൾ ബുദ്ധി വൈഭവം ഉണ്ടെന്ന് ഇവിടെ നടന്ന സംഭവം തെളിയിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അസുരന്മാർ യാഥാർത്ഥ്യം മനസ്സിലാക്കി ശത്രുമനോഭാവം വെടിഞ്ഞ് ഉദാര മനസ്ഥിതിക്കാരായി മാറണം. അങ്ങനെയായാൽ നിങ്ങൾക്കും ദേവന്മാരെ പോലെയാകാം. അസുരന്മാർ ലജ്ജിച്ചു തലതാഴ്ത്തി. ഇന്ദ്രന്റെ ഈ പരിപാടിയിൽ ബ്രഹ്മാവ് സന്തോഷിച്ചു. വീണ്ടും അദ്ദേഹം സൃഷ്ടി പ്രവർത്തനങ്ങളിൽ മുഴുകി. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായില്ലേ? എങ്കിൽ നാളെ വേറൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: those Russians.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു.

ഇന്നീസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽ ആർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ആത്മാവിന്റെ ഭാഷയാണ് സംഗീതം. ദേശകാല ഭാഷ അതിരുകൾ ഭേദിച്ച് ആസ്വാദനം എന്ന ആകാശത്തിന് കീഴിൽ ഏവരും ഒന്നിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി ഞങ്ങൾ സ്നേഹത്തിനും സന്തോഷത്തിനും ഒക്കെയായി ദാഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയനെ, എനിക്കൊപ്പം വന്ന് പാടൂ. ആനന്ദമഹലിലെ ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രിയ ഗായകൻ യേശുദാസാണ്. ഒപ്പം സലിൽദായും. എന്നാൽ അവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കലാകാരനും കൂടിയുണ്ട്, ഈ ഗാനത്തിന്റെ വരികളെഴുതിയ യോഗേഷ് ഗൗർ. ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്വരഭംഗിയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ മാധുര്യവും യോഗേഷിന്റെ വരികളും ചേർന്നപ്പോൾ ഈ ഗാനം ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ബോളിവുഡ് രംഗത്തെ ഏറ്റവും പ്രശസ്തനും ലളിതമായ വരികളിലൂടെ ശ്രദ്ധേയനും ഗാനരചയിതാവും എഴുത്തുകാരനുമായ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. 1943 മാർച്ച് 19 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1962 സഖി റോബിൻ എന്ന ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്. ഹിന്ദി സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലിക നമുക്ക് സമ്മാനിച്ചിരുന്നു. സിനിമകൾക്ക് പുറമെ ദൂരദർശന്റെ സുവർണ കാലഘട്ടത്തിൽ നിരവധി പ്രശസ്തമായ ടെലിവിഷൻ പരമ്പരകളുടെ ശീർഷക ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.

ഓരോ നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM. ൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയ താളുകളിൽ ആലേഖനം ചെയ്ത വരികൾ നമുക്ക് സമ്മാനിച്ച പ്രിയ എഴുത്തുകാരൻ യോഗേഷ് ഗൗർ സമ്മാനിച്ച വരികളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ സഞ്ചരിക്കുന്നത്. മധ്യകാല സിനിമാ സംവിധായകരായ ഹൃഷികേശ് മുഖർജി, ബസു ചാറ്റർജി എന്നിവരുമായുള്ള ബന്ധത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയത്. ആനന്ദ്, രജനീകന്ധ, മനസ്സിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യവും ലളിതവും എന്നാൽ ആത്മാവുള്ളതുമായ വരികളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ എഴുത്തുകാരൻ യോഗേഷിന്റെ തൂലികയിൽ വിരിഞ്ഞ വിസ്മയങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗാനത്തിൽ അന്തർലീനമായിരിക്കുന്ന ശബ്ദവും സംഗീതവും വരികളുമെല്ലാം നമ്മെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. ചില വരികൾ നമ്മുടെ ജീവിതത്തോട് വളരെയധികം അടുത്തു നിൽക്കുന്നവയുമാകാം. ഒരു പക്ഷേ ആ വരികളുടെ ലാളിത്യമാകാം നമ്മെ അതിലേക്ക് ഏറെ അടുപ്പിച്ചിരുന്നത്. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികൾ ഏതൊരു സാധാരണക്കാരന്റെ ഹൃദയത്തിലും കോറിയിടാൻ പാകത്തിന് ലാളിത്യം തുളുമ്പുന്നവയായിരുന്നു.

വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘം മൽഹാറിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ യോഗേഷ് ഗൗറിന്റെ വരികളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗാനരചയിതാവ് ശൈലേന്ദ്രയുടെ മരണശേഷം മറ്റൊരു ഗാനരചയിതാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന സലിൽദ അദ്ദേഹത്തിന് ഒരു ഗാനം വാഗ്ദാനം ചെയ്യുകയും അതിനുള്ള വരികൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് യോഗേഷ് ഗൗർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വളരെ ഫലപ്രദമായ ഒരു സംഗീത ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വരികളിൽ മാന്ത്രിക വിസ്മയം തീർത്ത പ്രിയ ഗാനരചയിതാവ് ശ്രീ യോഗേഷ് ഗൗറിന്റെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചത്. ഗുൽസാർ പോലുള്ള സമകാലികരിൽ നിന്നും അദ്ദേഹത്തിന് ശേഷം വന്ന ജാവേദ് അക്തർ പോലെയുള്ള എഴുത്തുകാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. സലീൽ ചൗധരി, ആർ.ഡി. വർമ്മൻ തുടങ്ങിയ പ്രഗത്ഭ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം അനശ്വരമായ നിരവധി ഗാനങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2010 അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 2020 May 29 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. എന്നിരുന്നാലും എത്രയോ ഹൃദയങ്ങളിൽ തെന്നിമാറാത്ത വരികളിലൂടെ നശ്വരതയിലെ അനശ്വരനായി ഇന്നും അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മേഘമൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. മുൻ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ നയങ്ങൾക്ക് വിരാമമിട്ട് പുതിയ ഇന്ധനക്ഷമതാ ചട്ടങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി. കാർ വില കുറയ്ക്കാനും അമേരിക്കൻ വാഹന നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനുമാണ് പുതിയ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. പുതിയ മാറ്റങ്ങൾ വാഹന നിർമ്മാണ ചെലവ് കുറയ്ക്കുമെന്നും അമേരിക്കൻ കുടുംബങ്ങൾക്ക് പുതിയതും സുരക്ഷിതവുമായ കാറുകൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നും ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു. മിഷിഗൺ, ഒഹായോ, ഇന്ത്യാന, സൗത്ത് കരോലിന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ നിർമ്മാണ യൂണിറ്റുകളും തൊഴിലവസരങ്ങളും കൊണ്ടുവരാൻ പുതിയ നയത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനറൽ മോട്ടോഴ്സ്, ഫോർഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ അമേരിക്കയിൽ ഉൽപ്പാദനം വ്യാപിപ്പിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. US ജെൻസി യുവതലമുറയിൽ മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ വലിയ വർധനവുണ്ടായതായി പുതിയ സർവേ റിപ്പോർട്ട്. ഡെയിലി സിഗ്നൽ പുറത്തുവിട്ട പുതിയ ഹാരിസ് പോൾ പ്രകാരമുള്ള പ്രധാന വിവരങ്ങളനുസരിച്ച് ജെൻസി വിഭാഗത്തിൽപ്പെട്ട 88% പേരും തങ്ങളുടെ ആത്മീയത സജീവമായി പിന്തുടരുന്നവരാണ്. ഏകദേശം 33% പേർ സ്വയം മതവിശ്വാസികളായി പ്രഖ്യാപിച്ചു. മില്ലേനിയലുകളിൽ ഇത് വളരെ കുറവാണ്. 67% ജെൻസി അംഗങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. 54% പേർ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും 49% പേർ സമീപകാലത്ത് ആരാധനകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകാലം മുൻപ് US ഏറ്റവും മതരഹിതമായ തലമുറയായി കണക്കാക്കപ്പെട്ടിരുന്ന ജെൻസി ഇപ്പോൾ തികഞ്ഞ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നതായാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. കോളേജ് ക്യാമ്പസുകളിലും മാസ് മാമോദിസകളിലും വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തം ഇതിന് തെളിവാണ്. മുൻ തലമുറകളിൽ പ്രചരിച്ച മതേതര ഭൗതികവാദത്തോട് യുവജനങ്ങൾ മുഖം തിരിക്കുന്നതിന്റെ സൂചനയാണിതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സായുധ മയക്കുമരുന്ന് കടത്തു കേസിൽ ക്യൂബൻ പൌരന്മാരായ രണ്ട് വയോധികർ മിയാമിയിൽ അറസ്റ്റിലായി. 1980 കീ വെസ്റ്റ് വഴി യാതൊരു രേഖകളുമില്ലാതെയാണ് ഇവർ അമേരിക്കയിലെത്തിയത്. രണ്ടുപേരുടെയും പേരിൽ മുൻപും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ റെക്കോർഡുകളുണ്ട്. സീസർ വാൽഡസ്, മഗ്ദലനോ മെദീന എന്നിവരാണ് അറസ്റ്റിലായത്. മിയാമി പോലീസ് നടത്തിയ രഹസ്യ പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. ഇവരുടെ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ കൊക്കെയിൻ, കഞ്ചാവ്, മോഷ്ടിച്ച തോക്കുകൾ, വെടിയുണ്ടകൾ, $4,800 പണം എന്നിവ പിടിച്ചെടുത്തു. പെൻസിൽവാനിയയിൽ അഞ്ചാം പനി ബാധിതരുടെ എണ്ണം 890 ഉയർന്നു. പുതുതായി 55 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായി സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതുവരെ 39 കൗണ്ടികളിലായി 890 പേർക്കാണ് രോഗം ബാധിച്ചത്. 173 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. ആകെ കേസുകളിൽ 1% താഴെ ആളുകൾ മാത്രമാണ് MMR വാക്സിൻ പൂർണ്ണമായി എടുത്തവർ. ലാൻകാസ്റ്റർ കൌണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗവ്യാപനം തടയുന്ന

0: ത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് വ്യാപകമായി വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തിവരുന്നുണ്ട്. ലക്ഷണങ്ങളുള്ളവർ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ന്യൂജേഴ്സി ലഫ്റ്റനന്റ് ഗവർണർ ഡേൽ ക്വാൽഡെൽ രാജിവെച്ചു. സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങളും എത്തിക്സ് ലംഘനങ്ങളെയും തുടർന്നാണിത്. ആരോപണങ്ങളെ തുടർന്ന് ഗവർണർ മൈക്കി ഷെറിൽ രാജിവെക്കാൻ അന്ത്യശാസനം നൽകിയിരുന്നു. അധികാരമേറ്റ് ഒരു വർഷം തികയും മുമ്പാണ് രാജി. സാൻ ഡീഗോയിലെ പ്രധാന ഭക്ഷ്യസുരക്ഷാ സംഘടനയായ ഫീഡിംഗ് സാൻ ഡീഗോയ്ക്ക് സംസ്ഥാന ഫണ്ടിൽ നിന്ന് 4.5 ദശലക്ഷം ഡോളർ ലഭിച്ചു. സംഘടനയുടെ 19 വർഷത്തെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന നിയമസഭാംഗം നൽകുന്ന ഏറ്റവും വലിയ ഒറ്റത്തവണ സംഭാവനയാണിത്. ഈ തുക തണുപ്പിൽ സൂക്ഷിക്കേണ്ട വലിയ സംഭരണശാലകൾ നിർമ്മിക്കുന്നതിനും ഫാമുകളിൽ നിന്നും പാക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും ഭക്ഷണം കേടുകൂടാതെ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനായി പുതിയ ശീതീകരണ ട്രക്കുകൾ വാങ്ങുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഫൊക്കാന പ്രസിഡന്റ് ഫിലിപ്പോസ് ഫിലിപ്പിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദരവ്. മലയാളം സർവകലാശാലയുമായി ചേർന്ന് ഫൊക്കാന അമേരിക്കൻ മലയാളി എഴുത്തുകാർക്കും എഴുത്തിൽ താല്പര്യമുള്ളവർക്കുമായി ആരംഭിക്കുന്ന രചനാ പഠന പദ്ധതിയുടെ ചർച്ചാവേളയിൽ ഫൊക്കാന പ്രസിഡന്റ് ഫിലിപ്പോസ് ഫിലിപ്പിനെ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ആദരിച്ചു. ചരമറിയിപ്പുകൾ. കോട്ടയം പുതുപ്പള്ളി ചക്കുംചിറ മേടക്കുന്നിൽ വീട്ടിൽ പരേതനായ സി വി ഉദുപ്പിന്റെ ഭാര്യ അച്ചാമ്മ ഉദുപ്പ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. തുമ്പകാനായിൽ മറിയ അഗസ്റ്റിൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. മണർകാട് ഏഴ്മപ്പെട്ടി കുമരകം ചാമത്തറ പട്ടാശ്ശേരിൽ വീട്ടിൽ സി ഐ തോമസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.